ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:15. 103.6 മെഗാ ഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 20, കൊല്ലവർഷം 1201, ഇടവം 27, 2026 ജൂൺ 10 ബുധനാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം ടി നിലമ്പൂർ.
1: അഹങ്കരിക്കാൻ നിനക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? ഞാൻ തന്ന വരദാനമല്ലാതെ. ഇതൊരു ബൈബിൾ വചനമാണ്. എപ്പോഴും പോരടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യവംശത്തിനുള്ള കാലാതീതമായ ഒരു താക്കീത് കൂടിയാണ് ഈ ബൈബിൾ വചനം. ഭൂമിയിൽ മനുഷ്യന് അഹങ്കരിക്കാനായിട്ട് എന്താണുള്ളത്? എന്താണ് സ്വയം നിർമ്മിച്ചിട്ടുള്ളത്? ഈ ചോദ്യത്തിന് ശിരസ് താന്നുപോയ ഒരു കനത്ത മൗനമല്ലാതെ മറ്റൊരുത്തരവും നൽകാനില്ല. ആരും സ്വന്തം താല്പര്യപ്രകാരമല്ല അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആരും സ്വന്തം ഇഷ്ടപ്രകാരവുമല്ല അവരവരുടെ കർമ്മമണ്ഡലം തിരഞ്ഞെടുത്തിട്ടുള്ളതും. ഓരോ കാറ്റുവീഴ്ചയിലും വിജയവും പരാജയവും വ്യക്തികളിൽ അവർ പോലും അറിയാതെ വർഷിക്കപ്പെടുകയായിരുന്നു. എല്ലാം ഇഷ്ടത്തിനൊത്തായിരുന്നെങ്കിൽ ജീവിതവും മരണവും മറ്റ് സൗഭാഗ്യങ്ങളും എല്ലാം തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമുണ്ടായിരുന്നെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം തന്നെ അതിവിചിത്രമായി മാറിപ്പോയേനെ. ചിലപ്പോൾ മനുഷ്യനെന്ന രൂപകം തന്നെ ഭൂമിക്ക് അന്യമായേനെ. ഭാഷ മഹത്വവൽക്കരിക്കപ്പെടുകയും ഔന്നിത്യത്തിലേക്ക് ഉയരുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യർ അവരുടെ നിസ്സാരതകൾ തിരിച്ചറിയപ്പെടുന്നത്. കാവ്യഭാഷയുടെ മുമ്പിൽ മാത്രമാണ് മനുഷ്യൻ അഹങ്കാരം വെടിഞ്ഞ് ശിരസ് നമിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് വയലാർ രാമവർമ്മ എഴുതിയ പ്രശസ്തമായൊരു ഗാനമുണ്ട്. ഞാൻ എന്ന ഭാവങ്ങളെ, പ്രാകൃത യുഗമുഖ ഛായകളെ, തീരത്ത് മത്സരിച്ച് മരിക്കുമീ, തിരകളും നിങ്ങളും

0: ഒരുപോലെ. തീരത്തേക്ക് അലയടിച്ച് പാഞ്ഞെത്തുന്ന തിരകൾ പൂഴിയിൽ വീണ് നുരയും പതയുമായി തീരുന്ന വ്യർത്ഥ വ്യയത്തെയാണ് നോക്കി കവി പാടുന്നത്. മനുഷ്യചരിത്രത്തിലുണ്ടായിട്ടുള്ള എല്ലാ കലഹങ്ങൾക്കും യുദ്ധങ്ങൾക്കും പിന്നിൽ ഞാനെന്ന ഭാവവും അഹം എന്ന തൻപോരിമയും തന്നെയാണ് ഹേതുവായി തീർന്നിട്ടുള്ളത്. എല്ലാ യുദ്ധവും ജയിച്ച അജയനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അന്ത്യകഥ നാം എത്രയോ കേട്ടു കഴിഞ്ഞതുമാണ്. നിശൂന്യമായ കൈകൾ മാലോകരെ കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര, സാമ്രാജ്യങ്ങളും അധികാരവും ആയുധബലവും എല്ലാം ഉണ്ടായിട്ടും ഒന്നും സ്വന്തമാക്കാനാകാതെ വിശ്വം മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിയുടെ ശാശ്വതമായ മടക്കയാത്ര ശൂന്യമായ കൈകളോടെയായിരുന്നു. വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ കഥ ഒരു ഗുണപാഠകഥയാവാം, അല്ലെങ്കിൽ കൽപ്പിത കഥയാവാം. എന്തായാലും ഒരു പ്രതീകാത്മക ദാർശനികത ഈ കഥയെ കാലാതിവർത്തിയാക്കി അനശ്വരമാക്കിയിരിക്കുന്നു. നിത്യജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ഓരോ പ്രശ്നവും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുമ്പോൾ എല്ലാം ദൈവദത്തമായ പരീക്ഷണങ്ങളാണെന്ന് സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്. ആ ധാരണ ശരിവച്ചാൽ തന്നെ ദൈവം പരീക്ഷിക്കപ്പെടുക കേവലം ഒരു വ്യക്തിയെ ആയിരിക്കില്ല, മറിച്ച് മനുഷ്യ സമൂഹത്തെ ഒന്നാകെയാണ്. മനുഷ്യരാശിക്ക് കിട്ടിയ ആദ്യത്തെ പരീക്ഷണാത്മകമായ പ്രലോഭനം മനസ്സെന്ന മഹാസമസ്യയാണ്. ശരീരത്തിൽ പ്രകടമായി കാണാൻ കഴിയാത്ത അവയവരഹിതമായ ഈ പ്രതിഭാസത്തെ സൃഷ്ടിപരമാക്കി മനുഷ്യനെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തുക എന്ന വലിയ പരീക്ഷണ ദൗത്യമാണ് മനസ്സെന്ന പ്രതിഭാസത്തിൻ്റെ കർമ്മ സാക്ഷാത്കാരം. ഒരുപക്ഷെ മനസ്സിനെ ശരീരത്തിൻ്റെ ഓരോരോ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ഹൃദയവും തലച്ചോറും കരളും ശ്വാസകോശവും പോലെ രൂപപരമായ ഒരവയവമാക്കി സൃഷ്ടിച്ചിരുന്നെങ്കിൽ മനുഷ്യന് വിശ്വത്തോളം ഉയരാനോ അതിരുകൾ നിർണയിക്കപ്പെടാത്ത ആകാശ വിസ്തൃതിയിലേക്ക് വളരുവാനോ കഴിയുമായിരുന്നില്ല. സ്വന്തം ശരീരത്തിലെ അവയവ പരിമിതിയിൽ അവർ ചുരുങ്ങിപ്പോയേക്കാം. പകരം മനസ്സിനെ അവയവരഹിതമായ ഒരവബോധമാക്കി മാറ്റി എടുത്തതിലൂടെ സാരസമ്പൂർണ്ണ മനുഷ്യ സൃഷ്ടിയായി മനോജ്ഞമായ ഒരു മാനവ ശില്പമായി വളർന്നുയരാൻ കഴിയുന്നു എന്നതാണ് ഈ പ്രസ്താവനയുടെ പൊരുൾ. ഏതു വേഷവും മാറിയണിയാനും ഏത് ഭൂമികകളിൽ പോയി വസിക്കാനും ഏത് ഭാഷയും കീഴടക്കുവാനും ഏത് അന്ധകാരത്തിലും ഉണ്മയുടെ വെളിച്ചമാകാനും കഴിയുന്ന ഒരു സംസ്കരണം എത്ര സാരസമ്പൂർണമാണത്! ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാവാം സൃഷ്ടിവൈഭവത്തിൻ്റെ അപാരത മനുഷ്യ മനസ്സിനെ അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന കാണാ കാഴ്ചയിൽ തന്നെ പ്രതിഷ്ഠിച്ച് വച്ചത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MT നിലമ്പൂർ.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. വയനാട് ബത്തേരി കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 38 കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവുമായി കോഴിക്കോട്ട് 2 പേർ പിടിയിൽ. പരപ്പിൽ തങ്ങൾ റോഡ് സ്വദേശി മജീദ്, വെസ്റ്റ് ഹിൽ സ്വദേശി പ്രദീപ് എന്നിവരെയാണ് കസബ പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി 103.6 റിയൽ എഫ്എം ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരീസൻസ് ചായ ഹാപ്പി ജേർണി, തുടർന്ന് പാരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ആൻഡ് ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം. 7:05 ഓപ്പൺ ഫോറം സ്മൃതി സാക്ഷ്യം. 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ ആൻഡ് വെനീഷ്യ ബാത്വേർ അപൂർവ ഗാനം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര ഇളയനില. 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായി ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:15 മോർണിംഗ് ന്യൂസ്. 8:30 കണ്ണങ്ങണ്ടി ആർട്ട് കഫേ. 8:45 കണ്ണങ്ങണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യജാലകം. 9:30 വാർത്താജാലകം. 10:02 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 10:35 പ്രിയഗീതം. 11:00 യുവ ചോയ്സ്. 12:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: കാവ്യാഞ്ജലി.
1: ജി കുമാരപ്പിള്ളയുടെ വെളിച്ചം എന്ന കവിത ആലപിക്കുന്നത് മൃദുല.
2: തെളിയും

0: നിങ്ങൾ കേട്ടത് ജി കുമാരപ്പിള്ളയുടെ വെളിച്ചം എന്ന കവിത. ആലപിച്ചത് മൃദുല.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
7: ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്
8: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ, കൊട്ടൂളി, കോഴിക്കോട്.
9: ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം തച്ചോളി അമ്പു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന യൂസഫ് അലി കെച്ചേരി, സംഗീതം കെ രാഘവൻ.

0: താഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമീണം നൽകി എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ഉറക്കം വരാത്ത രാത്രികൾ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി മഴക്കാല മേള.
3: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
5: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
4: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
5: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
10: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന ചില പ്രധാന പരിപാടികളെ കുറിച്ചറിയാം. നിപുണ ശശിധരന്റെ മ്യൂറൽ പെയിന്റിംഗ് പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഇന്നു മുതൽ June 14 വരെ രാവിലെ 11:00 to 7:00 നടക്കും. ഉദ്ഘാടനം ഇന്ന് രാവിലെ 11:00 അഭിലാഷ് തിരുവോത്ത് നിർവഹിക്കും.

0: സരോവരം ട്രേഡ് സെന്ററിൽ കണക്റ്റിംഗ് ബ്രാൻഡ് ടു റീറ്റെയിലേഴ്സിന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ സൗത്ത് ഇന്ത്യ റീറ്റെയിൽ എക്സ്പോ ഉദ്ഘാടനം 10:30, 12 മണിക്ക് സെമിനാർ. ആഴ്ചവട്ടം സമൂഹ മന്ദിരത്തിൽ രാജ്യാന്തര യോഗ ദിനത്തോടനുബന്ധിച്ച് പതഞ്ജലി യോഗ റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗ പരിശീലനം 6:15. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ സമകാലീന നാടകരംഗത്തെ പ്രവണതകളെയും വെല്ലുവിളികളെയും കുറിച്ച് സംവാദം 6:45. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ MGS സ്മൃതി ഹിസ്റ്ററി ആർട്ട് കൾച്ചർ ആൻഡ് പീപ്പിൾ 10 മണിക്ക്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
6: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
10: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
11: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
12: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
13: അല്പസമയത്തിനകം 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
14: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശുസൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിൻ്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കിയതിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിൻ്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിൻ്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാല

0: ശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ യു ജി സി ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിൽ അന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയി. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് MLAയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൗണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാരത്തുകയുടെ ആദ്യഘടുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പെട്രോളിംഗിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ

0: പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകരപ്പാലത്തിൻ്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ അനുവാദമുണ്ട്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻ പിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:50 വൈകിയോടുന്നു. കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റു ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: വെനീസിയ ബാത്ത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: വെനീസിയ ബാത്ത്വേഴ്സ്,
6: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
5: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണികളായ സെൻസെക്സ് 394 പോയിന്റ് കൂടി 73,918, നിഫ്റ്റി 119 പോയിന്റ് കൂടി 23,242 ഇന്നലെ വ്യാപാരം അവസാനിച്ചത്.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.

0: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: കവിതയ്ക്കൊത്ത ഈണം സംഗീത സംവിധായകൻ യഥാർത്ഥത്തിൽ കവിതയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയാണെന്നൊരു തത്വമുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ട് വ്യത്യസ്ത ഭാഷകളിൽ ഒരേ അർത്ഥം വരുന്ന ഗാനസാഹിത്യത്തിന് ഏതാണ്ട് ഒരേ ഈണമായിരിക്കണം വരേണ്ടത്. ജി ദേവരാജനൊപ്പം ഗാനങ്ങൾ ഒരുക്കിയ നാലുമണിപ്പൂക്കൾ എന്ന സിനിമയിലെ ഒരു ഗാനത്തിന് മുൻനിർത്തി ഈ തത്വത്തെ സാധൂകരിക്കുകയാണ് ഗാനരചയിതാവ് ബിച്ചു തിരുമല.
2: നാലുമണിപ്പൂക്കൾ ആ പടത്തിന് പാട്ട് എഴുതാനായിട്ട് സമയത്ത് യേശുദാസ് വഴി വെച്ച് കണ്ടപ്പോഴത്തേക്ക് കയറി കൊണ്ടി കയറി വീട്ടിൽ പോയി. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ ബോംബെ. ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടി, എൻ്റെ ഹിന്ദി പാട്ട് ഇന്നലെ വരണം പാടി. അമിതാഭ് ബച്ചൻ്റെ അച്ഛൻ എഴുതിയൊരു പാട്ട് കേൾക്കണം, നല്ല നല്ല സാധനം വരണേ കേൾക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ആ പാട്ട് എന്ന് പറഞ്ഞാൽ കൊയ് എന്നുള്ള പാട്ടുണ്ടല്ലേ. അപ്പം പിറ്റേ ദിവസം എനിക്കൊരു പാട്ട് കൊടുക്കണം നാലുമണിപ്പൂക്കൊക്കെ വേണ്ടി. അതിൻ്റെ സിറ്റുവേഷൻ ഏതാണ്ട് ഇതുപോലെയാണ്, കൊയ് ഗാത്ത മേ സോജാത്ത എന്ന് കേട്ടപ്പോൾ ഞാനും അതുപോലെ തന്നെ അതിൻ്റെ വെച്ചിട്ടുണ്ട്. കൊയ് പാടുന്നു എന്നാണ് അതിനകത്ത്, ഇത് പാടിയെന്ന് തന്നെ ആക്കി ആരോ

ണങ്ങിയ സുമധുര മധുര ഗാനം. പക്ഷെ എനിക്ക് പിന്നെ കേട്ടത് ഒരിക്കലും എന്റെ തലേ ദിവസം പാടിയ യേശുദാസിന്റെ ഹിന്ദി സോങ് ജയറാമേശ്വരം കേട്ടിരിക്കാൻ ഒരു ന്യായമില്ല. അഥവാ അങ്ങനെ കേട്ടാൽ തന്നെ അത് മാറ്റി വേറെ ചെയ്യുള്ളൂ വിളി. പക്ഷെ ഇത് രണ്ടിൻ്റെയും ട്യൂൺ ഏതാണ്ട് ഒരു രാഗം പോലെ തോന്നി. ഒരു കൊയ് ഗാത്ത മെസോജാത്ത അതൊന്ന് ആരോ പാടി. ഞാൻ ധേരം മാഷ ചോദിച്ചത് എങ്ങനെ പറ്റി മാഷത്? അതെ, രണ്ടുപേരും എഴുതി തന്ന ഏതാണ്ട് ഒരുപോലെ അങ്ങനെ എഴുതി കൊടുത്തതും കൊയ് ഗാത്ത മേ സോജാത്ത താൻ എനിക്ക് എഴുതി തന്നത് ആരോ പാടി. എടോ, ഇതിനകത്ത് ഒരു സംഗീതം ഒന്നും തന്നെ വരത്തുള്ളൂ. കാരണം അത് ലൈൻസിൻ്റെ ഗുണമാണ്, ലൈൻസിന് അങ്ങനെ വരത്തുള്ളൂ. അത് ഞാനവിടെ കേൾക്കുമൊന്നും വേണ്ട, എൻ്റെ മനസ്സിലോ തോന്നുന്നു, അങ്ങേരെ മനസ്സിലോ തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് സംഗീതത്തിൻ്റെ ശൈലിയാണത്. പിന്നെ അത് എനിക്ക് ഒന്നും പറയാറില്ല, കാരണം അത്രയും വലിയ സംഗീതജ്ഞനൊന്നും അല്ലാതെ ഞാൻ.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം.
1: ആ സ്ഥലത്തു നിന്ന് കുറച്ച് നടന്നാല് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പെട്ടിക്കട പോലത്തെ ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അങ്ങേർക്ക് ഒരു 88 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും, ഷുവറാണ്. അത്ര ഏജുള്ള ഒരു വ്യക്തിയുടെ ഞങ്ങൾ കണ്ടു. അങ്ങേരോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഉപ്പ ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നാട് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്, വേറെ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോഴത്തേന് രണ്ട് മൂന്ന് ആൾക്കാരിങ്ങനെ വണ്ടിക്ക് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് പോയിക്കോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പട്ടാള ഭരണമാണ്, ബുദ്ധിമുട്ടും. അപ്പോൾ തിരിച്ചു പോകുമ്പം ഉപ്പ നമ്മളെ കൂടെ ഒന്നും ഇരുന്നില്ല, അപ്പം ബാക്കിലായിരുന്നു ഒറ്റക്ക്. ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിരുന്നു ഉപ്പൻ്റെ അടുത്ത് പോയിരുന്നു, എന്താ അപ്പം അവിടെ എങ്ങനെ ഇരിക്കണം, ഒറ്റക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഉപ്പ പറഞ്ഞൊരു വേർഡുണ്ട്,
0: സ്മൃതി സാക്ഷ്യം. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായിരുന്ന യു എ ഖാദർ ജനിച്ചത് ബർമ്മയിലായിരുന്നു. ബാല്യത്തിൻ്റെ ആദ്യ ഓർമ്മകൾ നെയ്തെടുത്ത ആ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചത് 10 ആണ്ടുകളോളം. ഒടുവിൽ 6 ദശാബ്ദങ്ങൾക്ക് ശേഷം 2012 കാലം മായ്ച്ചു കളയാത്ത ഓർമ്മകളെ തേടിയുള്ള ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചവരിൽ ഒരാൾ മകൾ സുലേഖ സഗീറായിരുന്നു. വേരുകളിലേക്കുള്ള തൻ്റെ പിതാവിൻ്റെ മടക്കയാത്രയുടെ സ്മരണകളാണ് സ്മൃതി സാക്ഷ്യം എന്ന പരിപാടിയിൽ സുലേഖ സഗീർ പങ്കുവയ്ക്കുന്നത്.
1: എൻ്റെ ഉപ്പക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ബർമ്മ പോകണം എന്നുള്ളത്. 2012 ഉപ്പക്കത് സാധിച്ചത്. ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് ഉപ്പയും ഉമ്മനെയും കൊണ്ടുപോയത്. അപ്പം എൻ്റെ ഉമ്മനെ പറ്റി പറയുമ്പം ഉപ്പക്ക് ഭയങ്കര കണ്ണെന്ന് വെള്ളം വരണ മാതിരിയും ഒക്കെ ആയിട്ട് ഫീലിംഗ്. ഞാൻ എൻ്റെ മോന് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും ഉപ്പ പറയാറുണ്ട്, എനിക്ക് ഉമ്മല്ലല്ലോ ഇങ്ങനെ ഭക്ഷണം തരാനും ഇങ്ങനെ ഷാഡ്യം പിടിക്കാനും ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുപ്പ പറയാറുണ്ട്. ഉപ്പൻ്റെ ഉമ്മ പ്രസവിച്ച് 3-ാം നാൾ മരിച്ചു എന്നാണ് ഉപ്പ പറഞ്ഞിട്ടുള്ള അറിവ്. ഉപ്പയും ഉപ്പാവയും ഒക്കെ ഗ്രാൻഡ് ഫാദറും ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് യുദ്ധം ആയിട്ടാണ് അവർ 2-ാം ലോകമഹായുദ്ധത്തിൽ നിന്നാണ് അവർ അവിടുന്ന് പോരുന്നത്. തിരിച്ച് കേരളത്തിലേക്ക് 7 വയസ്സുകാരനായ എൻ്റെ ഉപ്പനെയും കൊണ്ട് ഉപ്പാവ വരണത്. അവിടുന്ന് ഉപ്പനെ ഉപേക്ഷിക്കാൻ അവിടെ വിട്ടേക്കു എന്നെല്ലാവരും പറഞ്ഞിരുന്നു. കാരണം ഉപ്പാവ നാട്ടിൽ കല്യാണം കഴിച്ചിട്ടില്ല, ഉപ്പാവ ബർമ്മയിൽ കച്ചവടത്തിന് പോയി, അങ്ങനെ ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം അങ്ങനെ കല്യാണം കഴിച്ചതാണ്. നാട്ടിലറിയില്ലായിരുന്നു, നാട്ടിലങ്ങനെ സമ്മതിക്കില്ലല്ലോ അന്നത്തെ കാലത്ത്, അങ്ങനെ ആയിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു 2-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഇട്ടച്ച് പോകുന്ന ആരും നാട്ടിലുള്ള ആരും അറിയാൻ പോണില്ല. പക്ഷെ ഉപ്പാവ അത് ചെയ്തില്ല. ഉപ്പാവാൻ്റെ നാട് കൊയിലാണ്ടിലേക്കാണ് ഉപ്പനെ കൂട്ടി വന്നത്. എൻ്റെ ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉപ്പാവാൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഉമ്മ ഉണ്ട്, അവർ ഉപ്പനെ ഭയങ്കരമായി നന്നായിട്ട് കെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവർ മരിക്കണവരെ ഉപ്പക്ക് ഭയങ്കര

ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ആ ഗ്രാൻഡ് മദർ മരിച്ചതോടു കൂടിയാണ് ഇപ്പൊ ഒറ്റപ്പെട്ട ഫീലിംഗ് ഒരുപാട് വരാൻ തുടങ്ങിയത് എന്നാണ് ഇപ്പൊ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ബർമ പോണം എന്നുള്ളത്. അവിടെ പോവാ എന്നുള്ള 2012 അവിടെ പോവാ എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, അവർ ഓക്കെ അവിടെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അവിടെ പോയി ഇപ്പം കൂടി സംസാരിക്കാൻ അറിയുന്ന മദ്രാസിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ബർമൻ ഭാഷ അറിയായിരുന്നു. അപ്പോൾ അയാൾക്ക് പേറ്റ് സംസാരിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ബില്ലിൻ എന്നുള്ള ഗ്രാമമാണ് ഇപ്പം ജനിച്ചത് എന്നുള്ളതാണ് ഇപ്പം അറിയുന്നത്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ബില്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം എവിടെ എന്നുള്ളത് അത്ര വശമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവരിങ്ങനെ നോക്കി മാപ്പിലും അങ്ങനെയൊക്കെ നോക്കി ഇപ്പോൾ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഐരാവതി നദീതീരത്താണ്. പിന്നെ ഒരു ദുര്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ധാരാളം ആ ദുര്യൻ എന്ന് പറഞ്ഞുള്ള ഫ്രൂട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. അത് വെച്ചപ്പം അവർക്ക് ഒന്ന് ചെറിയൊരു ഇതാ വന്ന് മ്യാൻമാറിൽ നിന്ന് നിൽക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് അവിടുന്ന് ബില്ലിനിലേക്ക് നമുക്ക് കാണിച്ചു തരുന്ന ആൾക്കാരെ കൂടെ ആയിരുന്നു നമ്മളെല്ലാവരും കൂടെ പോയത്. ഒരു ചെറിയൊരു മിനി ബസ് പോലെ ആയിരുന്നു, അതിലൊന്നും ഇപ്പം അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഇപ്പം ഭയങ്കരമായി സംസാരിച്ചിരുന്നു, എങ്ങനെയാണ് ഞാൻ ജനിച്ചത്, ഞാൻ അവിടെ എങ്ങനെ ചെയ്തിരുന്നത്, 4 കാലിൻ്റെ മുകളിലുള്ള മരത്തിൻ്റെ ഒരു വീടാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബില്ലി എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി പെട്ടെന്നിപ്പം നിർത്താൻ പറഞ്ഞതാട്ടോ, പെട്ടെന്നിപ്പം നിർത്താൻ പറഞ്ഞിട്ട് അവിടെ നിർത്തി കഴിഞ്ഞ് അന്നേരം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞല്ല എനിക്ക് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി അന്നേരമൊക്കെ ഇപ്പം എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരണേ. അപ്പൊക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റണില്ല, നമ്മളോടൊന്നും സംസാരിക്കാൻ പറ്റണില്ല. അപ്പൊക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൂക്കിലായിരുന്നു, സൂക്കിൽ ഒരു പാർട്ടായിരുന്നു അവരത്. അപ്പോൾ വല്ലാണ്ട് വിഷമമായിട്ട് തോന്നിയത് എന്താ പറഞ്ഞാൽ, ആ സൂക്കിൽ പോയപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പൻ്റെ ഫോട്ടോ, ഉപ്പയും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടി നിൽക്കുന്ന ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം അതെല്ലാവർക്കും കൂടെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ പരിചയം ഉണ്ടോ വെച്ചിട്ട്. മറ്റാളാണ് ചോദിക്കുന്നത്, പക്ഷേ ഈ ഫോട്ടോ ഉപ്പ കാണിച്ചു കൊടുക്കണത്. ഒരു 10 വയസ്സായ കുട്ടി പോയി ഇങ്ങനെ കാണിക്കൂലേ, അതുപോലെയുള്ള ഫീലിംഗ് എനിക്ക് വന്നു, ഭയങ്കര സങ്കടമായിരുന്നു അത് കാണുമ്പോൾ. അങ്ങനെ ഉപ്പൻ്റെ അടുത്ത് നിന്ന് അയാൾ തന്നെ ആ അങ്ങേര തന്നെ വാങ്ങി ഈ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്. ആ സ്ഥലത്ത് പോയി, ആ സ്ഥലത്ത് പോയപ്പം എക്സാക്ട്ലി ഇവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ പട്ടാളക്കാർ സീല് വെച്ച ഇതേ സൂക്ക്, സെയിം ഇതേ സൂക്ക് ഉണ്ട് അവിടെ. അപ്പോൾ ശരിക്കും അത് മെമ്മറിയിൽ വന്നു. ഇപ്പം നടന്ന സ്ഥലവും പഴയതുപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ആ സ്ഥലം ഒരു പുരോഗതിയും വന്നിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ സീല് വെച്ചിട്ടിരിക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞ ഒരു പുഴ ഉണ്ട്, ഒരു പുഴ, ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ട്. ആ അരുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 4 കാല് വെച്ചിട്ടുള്ള വീടും കണ്ടു. അത് അതന്നെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു വീട് ഇപ്പോൾ പറഞ്ഞത് അത് ബസ് എന്ന് ഇപ്പോൾ പറഞ്ഞ അതേമാതിരിത്തെ വീടും അവിടെ കണ്ടു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇതന്നാണ്, ഇതിവിടേക്ക് മാമേദി എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദറിൻ്റെ അനിയത്തി കൊണ്ടുവരുന്നത് എൻ്റെ ഒപ്പന ഈ സ്ഥലത്തേക്കാണ് എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതന്നാണ് ഇപ്പോൾ നല്ല ഓർമ്മ വന്നത് എന്നുള്ളതാണ്. അവിടുത്തെ ഇപ്പം ആ സ്ഥലത്ത് നിന്ന് കുറച്ച് നടന്നാൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പെട്ടിക്കട പോലത്തെ ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അങ്ങേർക്ക് ഒരു 88 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും, ഷുവറാണ്. അത്ര ഏജുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു. അങ്ങനോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഉപ്പ ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നാട് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്, വേറെ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോഴത്തേന് 2-3 ആൾക്കാരിങ്ങനെ വണ്ടിക്ക് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു പെട്ടെന്ന് പോയിക്കോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പട്ടാളഭരണമാണ്, ബുദ്ധിമുട്ടും. അവിടെ ഒന്ന് മര്യാദക്ക് ഒന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് വണ്ടിയിലേക്ക് ഓടി കയറി ചവിടാന്ന് പറഞ്ഞു. അപ്പോഴത്തേനും കുറേ ജനങ്ങൾ കൂടി ഇട്ടോ വണ്ടി ഇങ്ങനെ ചുറ്റുഭാഗവും ആൾക്കാർ കൂടി എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ വേറെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോകുമ്പം ഉപ്പ നമ്മളെ കൂടെ ഒന്നും ഇരുന്നില്ല, അപ്പം ബാക്കിലായിരുന്നു ഒറ്റക്ക്. ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷം ഞാൻ പോയിരുന്നു ഉപ്പൻ്റെ അടുത്ത് പോയിരുന്നു, എന്താ ഇപ്പം അവിടെ ഇങ്ങനെ ഇരിക്കണം ഒറ്റക്ക്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. അന്നേരം ഉപ്പ പറഞ്ഞൊരു വേർഡുണ്ട്, എനിക്കിപ്പം പറഞ്ഞ ഭാഷയിലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഉപ്പ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്, സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലാണ്ട് എങ്ങനെ സ്നേഹിച്ചു പോവാ, അതിലുണ്ടാവുന്ന മുളച്ചു വരുന്ന ചെറിയ ചെറിയ ഇലകൾക്ക് വാട്ടം തട്ടണത് ഇവരറിയണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പോലെ ഇപ്പം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയി. തിരിച്ചു പോകണമെന്ന സമയത്ത് ഉപ്പൊന്നും ഉണ്ടെന്നില്ല, ഉപ്പ ഇങ്ങനെ പുറത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു. ഹോട്ടലെത്തി കഴിഞ്ഞിട്ട് ഉപ്പ എൻ്റെ ഹസ്ബൻഡ് പുറത്തു പോവാ എന്ന് പറഞ്ഞിട്ടും പറഞ്ഞില്ല, ഞാനില്ല പുറത്തേക്കില്ല. അങ്ങനെ ഇപ്പം ജനലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി, ആ വിൻഡോൻ്റെ ഹോട്ടലിലെ വിൻഡോൻ്റെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഒന്നും എവിടെയും പോയൂല്ല,

0: ഈ പോയതിനെ പറ്റിയിട്ട് ഉപ്പ പറഞ്ഞത് ഇപ്പം അല്ലായിരുന്നു, ഞാൻ ഇതിനും കൂടി നല്ല ഏജിൽ പോകേണ്ടിയിരുന്നു. 10 വർഷം മുന്നെങ്കിലും ഞാൻ പോയിരുന്നെങ്കിൽ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമായിരിക്കും. ഇപ്പം കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമായിരിക്കും, അവരൊക്കെ കാണാമായിരുന്നു. എനിക്കൊരു 10-15 വർഷം മുമ്പെങ്കിലും ഞാൻ പോകേണ്ടിയിരുന്നു എന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: തൻ്റെ ബാല്യകാല സ്മരണകളെ മായാതെ സൂക്ഷിച്ച എഴുത്തുകാരൻ യു എ ഖാദർ സ്വന്തം വേരുകൾ തേടി ജന്മനാടായ ബർമ്മയിലേക്ക് നടത്തിയ യാത്രയുടെ സാക്ഷ്യമാണ് മകൾ സുലേഖ സഗീർ പങ്കുവച്ചത്.

0: സ്മൃതി സാക്ഷ്യം. നിർവഹണം ഫഹദ് രാജ.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
0: അപൂർവ ഗാനം.

അനശ്വര ഗായകൻ കിഷോർ കുമാർ മലയാളത്തിൽ പാടിയ ഒരേയൊരു ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. 1975 പി എൻ സുന്ദരം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അയോധ്യ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനും ജി ദേവരാജനും ചേർന്നൊരുക്കിയതാണ് ഈ ചിത്രത്തിലെ ഗാനം.

0: ചങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
1: പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്? അന്റെ ഒരു
2: കാര്യം
3: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
7: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയറാകും.
8: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ശൈലികളും പ്രയോഗങ്ങളും. ഇഡിയംസ്, IDIOMS. ഇഡിയംസ് എന്നാൽ ചില ഭാഷാ ശൈലികൾ, വാക് സമ്പ്രദായങ്ങൾ തുടങ്ങിയവ. ഫ്രേസ്, PHRASE. ഫ്രേസ് എന്നാൽ ഒരു അർത്ഥം പ്രകടമാക്കാൻ ഒറ്റ വാക്ക് എന്ന നിലയിൽ പ്രയോഗിക്കുന്ന ഒരു കൂട്ടം വാക്കുകൾ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു എ ഫ്യൂ ഇഡിയംസ് ദാറ്റ് മീൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് അർത്ഥമുള്ള ചില ഇഡിയംസ് പരിചയപ്പെടാം. ഗുഡ് മോർണിംഗ് എന്ന അർത്ഥമുള്ള ഒരു ഇഡിയം ആണ് റൈസ് ആൻഡ് ഷൈൻ. RISE, റൈസ്. ANDE, ആൻഡ്. SHINE, ഷൈൻ. റൈസ് ആൻഡ് ഷൈൻ, ഉണർന്ന് തിളങ്ങുക എന്ന് മലയാളത്തിലേക്കുള്ള പദാനുപദ തർജ്ജമ. Wake up and get out of bed എന്ന അർത്ഥം. ഉണരൂ, എണീക്കൂ, ഊർജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ടു വി യൂസ് റൈസ് ആൻഡ് ഷൈൻ വൈൽ സ്പീക്കിംഗ്? റൈസ് ആൻഡ് ഷൈൻ എങ്ങനെ നമുക്ക് സംസാരത്തിൽ പ്രയോഗിക്കാം? ഇറ്റ് ഈസ് 7 AM. റൈസ് ആൻഡ് ഷൈൻ. 7 മണിയായി, ഉണരൂ, എണീക്കൂ. ഇറ്റ് ഈസ് 7 AM. Rise and shine. Rise and shine എന്ന പ്രയോഗത്തിന്റെ ആവിർഭാവം ഒരു ബൈബിൾ വചനത്തിൽ നിന്ന് ആണത്രേ. Arise, shine, for thy light is come. ഗുഡ് മോർണിംഗ് എന്ന ഉദ്ദേശത്തോടെ വളരെ അനൗപചാരികമായി പറയുന്ന ഫ്രേസൽ വേർബ്സ് ആണ് റോൾ ഔട്ട് എന്നും ഷെയ്ക്ക് എ ലെഗ് എന്നും. റോൾ ഔട്ട്, ROLL, റോൾ, OUT, ഔട്ട്. റോൾ ഔട്ട് എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്, കിടക്കയിൽ നിന്നും എണീക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് 12 noon. ബെറ്റർ റോൾ ഔട്ട് മൈ ഫ്രണ്ട്. 12 മണിയായി, എണീക്കുകയാണ് നല്ലത് ചങ്ങാതി. ഇറ്റ് ഈസ് 12 noon. Better roll out, my friend. Shake a leg. SHAKE, shake. ALEG, leg. Shake a leg എന്നാൽ make a start. Rouse yourself, അതായത് എണീക്കൂ, ഉണരൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. Come on, Tina. It is almost midday. Roll out and shake a leg. നോക്കൂ ടീന, ഏതാണ്ട് ഉച്ചയായി, ഉണർന്നെണീറ്റ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങൂ. Come on, Tina. It is almost midday. Roll out and shake a leg. മടി പിടിച്ചു കിടക്കുന്നവരോട് മാത്രമാണ് റോൾ ഔട്ട്, ഷെയ്ക്ക് എ ലെഗ് തുടങ്ങിയ ഫ്രേസസ് പറയാറ്. അതും വളരെ അനൗപചാരികമായി അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾ തമ്മിൽ മാത്രം.

0: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
1: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: 55 വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: വരണ്ട ചർമ്മം, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിന CP.
6: പല ആളുകൾക്കും പലതരത്തിലുള്ള ചർമ്മമാണ് കണ്ടുവരുന്നത്. വരണ്ട ചർമ്മം ഉള്ളവരുമുണ്ട്, അല്ലെങ്കിൽ എണ്ണമയം കൂടിയ ചർമ്മം ഉള്ളവരുമുണ്ട്. നമ്മുടെ തൊലിക്ക് പലതരത്തിലുള്ള പാളികളുണ്ട്. ഇതിൽ ഏറ്റവും പുറത്തെ ലെയറിന് മുകളിലായി ഒരു പ്രോട്ടീൻ അഥവാ കെരാറ്റിൻ ലെയർ ഉണ്ട്. ഈ ലെയറിലാണ് ചർമ്മത്തിനാവശ്യമായ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളും അതുപോലെ കോശങ്ങളുമൊക്കെ ഉള്ളത്. ഈ ഗ്രന്ഥികളുടെ എണ്ണം കുറവാകുന്നതാണ് വരണ്ട ചർമ്മം ഉണ്ടാവാനുള്ള പ്രധാന കാരണം. ഇനി ഇതിന്റെ കാരണങ്ങൾ നോക്കാം. ഒന്നാമത് കാലാവസ്ഥ, വരണ്ട ഉണങ്ങിയ കാലാവസ്ഥ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ കാലാവസ്ഥ. അതുപോലെ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്നവരിലും വരണ്ട ചർമ്മം കാണാം. പൊടിപടലങ്ങൾ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നവർ അല്ലെങ്കിൽ യാത്രകൾ ധാരാളം ചെയ്യുന്നവരിലും വരണ്ട ചർമ്മം കാണപ്പെടുന്നു. അതുപോലെ പാരമ്പര്യവും ഒരു ഘടകമാണ്. മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഡ്രൈ സ്കിൻ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഡയബറ്റീസ് മെലിറ്റസ്, തൈറോയിഡ് ഹോർമോൺ പ്രോബ്ലംസ്, സ്കിന്നിന്റെ ഹെറിഡിറ്ററി കണ്ടീഷൻസ് ആയ ഇക്തിയോസിസ്, അറ്റോമിക് ഡെർമറ്റൈറ്റിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നിവയുടെയെല്ലാം തുടക്കത്തിലെ ലക്ഷണമായി വരണ്ട ചർമ്മം കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വരണ്ട ചർമ്മത്തിലും മാറ്റം കാണാവുന്നതാണ്. ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും വരണ്ട ചർമ്മം കാണാറുണ്ട്. ഇനി വേറൊരു കാരണം, മുഖക്കുരുവിന്റെ ട്രീറ്റ്മെന്റിനും അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്കിൻ പീലിംഗുമാണ്. മറ്റൊരു കാരണം, നാം ഉപയോഗിക്കുന്ന സോപ്പാണ്. ധാരാളം പതയുള്ള സോപ്പിൽ ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലാണ്. നമ്മുടെ സ്കിൻ വീക്ക് അസിഡിക് pH ഉള്ളതാണ്. അതിനാൽ സോഫ്റ്റായ ബേബി ഫ്രണ്ട്ലി സോപ്പുകൾ ഉപയോഗിക്കുക. അതുപോലെ പതകുറഞ്ഞ സോപ്പുകളും തിരഞ്ഞെടുക്കുക. വരണ്ട ചർമ്മത്തിനു പിന്നെ ഒരു കാരണം, കുളിച്ചതിനു ശേഷം ശക്തിയായി അമർത്തി ശരീരം തുടച്ചെടുക്കുന്ന രീതിയാണ്. അതിനു പകരം വൃത്തിയുള്ള കോട്ടൺ ഉപയോഗിച്ച് വളരെ മൃദുവായി ശരീരത്തിലെ വെള്ളം ഒപ്പിയെടുക്കാം. ഇനി വരണ്ട ചർമ്മത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊലി പരുക്കനാവുക, വിണ്ടു കീറുക, ചൊറിച്ചിൽ ഉണ്ടാവുക, കൈകൊണ്ട് സ്ക്രാച്ച് ചെയ്യുമ്പോൾ വെള്ളപ്പൊടി കാണുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതിന്റെ കൂടെ ചിലർക്ക് വായിലും കണ്ണിലും ഡ്രൈനസ് കാണാവുന്നതാണ്. മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും ഇതിന്റെ കൂടെ കാണാവുന്നതാണ്. ഇനി വരണ്ട ചർമ്മം വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അധികം ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. വളരെ സോഫ്റ്റായ പതയില്ലാത്ത സോപ്പുകൾ ഉപയോഗിക്കുക. ശരീരം ശക്തിയായി ഉരച്ചു കഴുകരുത്. അതുപോലെ കുളിച്ച ഉടനെ തന്നെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ രണ്ട് തരത്തിലുണ്ട്, ശരീരത്തിൽ പുരട്ടുന്നതും മുഖത്ത് പുരട്ടുന്നതും. വൈറ്റമിൻ B3, നിയാസിൻ, ഹയാലുറോണിക് ആസിഡ് എന്നിവ അടങ്ങിയ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക. മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടും വ്യത്യാസം ഇല്ലെങ്കിൽ ഹയാലുറോണിക് ആസിഡ് സിറം ഉപയോഗിക്കാം. ഇനി ഇതൊന്നും ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ആണെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതും കുളി കഴിഞ്ഞതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഈ പറഞ്ഞതെല്ലാം ദിവസം 2 തവണ ഉപയോഗിക്കാം. അധികം പ്രശ്നമില്ലാത്തവർ രാത്രി 1 തവണ ഉപയോഗിച്ചാൽ മതി. കൂടുതൽ സമയം എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കാതിരിക്കുക എന്നതും വരണ്ട ചർമ്മം പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും.
5: വരണ്ട ചർമ്മം, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിന CP.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
8: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
7: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
8: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
10: മുബാറക് ജ്വല്ലറി ഗോൾഡൻ.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
0: എസ് എം കോയ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് എസ് എം കോയ പാടിയ ഗ്രാംഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
6: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ

0: പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: സംസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. July 31 വരെ 52 ദിവസം യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ സാധിക്കില്ല. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികളുമുണ്ടാകും. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചെറുവള്ളങ്ങൾ ഉപയോഗിച്ച് ഉപരിതല മത്സ്യബന്ധനം നടത്തുവാൻ ഇളവുണ്ട്. ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികളുടെയും പീലിംഗ് തൊഴിലാളികളുടെയും വറുതിക്കാലം കൂടിയാണ് ഇത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ ആദ്യം ഫിഷറീസ് കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ പി അനീഷ്.
3: ട്രോളിംഗ് നിരോധനം June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെയുള്ള 52 ദിവസം കേരള തീരക്കടലിൽ, അതായത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ വരെ, ഈ ഒരു ദൂരപരിധിയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ദൂരപരിധി. ഈ ഒരു 52 ദിവസമാണ് നമ്മൾ ട്രോളിംഗ് നിരോധനമായി ഇവിടെ നടത്തുന്നത്. 1988 മുതൽ കഴിഞ്ഞ 38 വർഷക്കാലമായി കേരള തീരക്കടലിൽ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരികയാണ്. ഭൂരിപക്ഷം മത്സ്യങ്ങളുടെയും പ്രജനന കാലയളവായ മൺസൂൺ കാലത്ത് ട്രോളിംഗ് എന്ന മത്സ്യബന്ധനം നടത്തുന്നത് വഴി മത്സ്യങ്ങളുടെ മുട്ടയും ചെറു മത്സ്യങ്ങളും നശിക്കുന്നതായും, ഇത് കടൽ മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതായും വിവിധ വിദഗ്ധ സമിതികളുടെ പഠന റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു. ട്രോളിംഗ് എന്നത് ഒരു മത്സ്യബന്ധന രീതിയാണ്. അടിത്തട്ട് കലക്കിക്കൊണ്ട് അടിത്തട്ടിനോട് ചേർന്ന് വല വലിച്ചുകൊണ്ടു പോകുന്ന രീതിയിലാണ് ഈ ട്രോളിംഗ് എന്ന മത്സ്യബന്ധന രീതി പ്രവർത്തിക്കുന്നത്. ഇതിനടിസ്ഥാനത്തിലാണ് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, കടലിൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 1980 കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 4 പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ വിനിയോഗിച്ച് സംസ്ഥാന സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നത്. നിരോധനത്തിന്റെ ഫലമായി കടലിലെ മത്സ്യോത്പാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടുള്ളതായി PMFRI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മത്സ്യബന്ധന ബോട്ടുകൾ ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനം നടത്തുവാൻ പാടില്ല. പ്രത്യേകിച്ച് ട്രോളിംഗ് മത്സ്യബന്ധന രീതിയായിട്ട് ഉപയോഗിക്കുന്ന ട്രോൾ ബോട്ടുകളാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ലാത്തത്. എന്നാൽ ഐലവല, ചാളവല പോലുള്ള വലകൾ ഉപയോഗിക്കുന്ന ഇൻബോർഡ് വള്ളങ്ങൾ, വഞ്ചികൾ, തോണികൾ എന്നിവ, ഈ ട്രോൾ വല ഉപയോഗിക്കാതെയുള്ള മറ്റ് മത്സ്യബന്ധന യാനങ്ങൾ, അവർക്കൊക്കെ ഈ കാലയളവിൽ മത്സ്യബന്ധനം നടത്താവുന്നതാണ്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ജയ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. 3 മത്സ്യബന്ധന ബോട്ടുകൾ കടൽ സുരക്ഷാ പട്രോളിംഗ് പ്രവർത്തനങ്ങൾക്കായി വാടകയ്ക്കെടുത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. റെസ്ക്യൂ ബോട്ടുകളിൽ 8 റെസ്ക്യൂ ഗാർഡുമാരും ഹാർബറുകൾ കേന്ദ്രീകരിച്ച് 20 ലൈഫ് ഗാർഡുമാരും നമ്മളെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കോഴിക്കോട് ജില്ലയിൽ രക്ഷാപ്രവർത്തനം നിലവിലുണ്ട്. ആധുനിക ആശയവിനിമയ സംവിധാനം ഘടിപ്പിച്ച ഒരു മറൈൻ റെസ്ക്യൂ യൂണിറ്റ് ഫൈബർ ബോട്ട് ചോമ്പാൽ ദേശീയ പ്രവർത്തിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജയ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്പറുകൾ 0495241407. അടുത്തൊരു നമ്പർ 0495299214. ട്രോളിംഗ് നിരോധന കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കായി സൗജന്യ റേഷൻ കേരള സർക്കാർ നൽകുന്നുണ്ട്. ഈ റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷാ ഫോറം ബന്ധപ്പെട്ട മത്സ്യഭവനുകളിൽ June 15 വരെ സ്വീകരിക്കുന്നതാണ്.
2: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബേപ്പൂരിൽ നിന്നും മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്ന KV മുസ്തഫ.
4: കേരളത്തിലെ എല്ലാ ബോട്ടുകളും ഇൻബോർഡ് എഞ്ചിൻ വെച്ച ചെറുതും വലുതുമായിട്ടുള്ള 5 മുതൽ 15 പേര് തൊഴിലാളികൾ പോകുന്ന ബോട്ടുകൾ അർദ്ധരാത്രി മുതൽ കരക്കണിഞ്ഞ് ഇനി അവര് 52 ദിവസക്കാലം കടലിൽ പോകാൻ പറ്റില്ല എന്ന് CMFRI നിർദ്ദേശമുള്ളതുകൊണ്ടും കേന്ദ്ര നിർദ്ദേശമുള്ളതുകൊണ്ടും കേരള ഗവൺമെന്റ് അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ പണിക്ക് പോകാൻ പറ്റില്ല. ആ തൊഴിലാളികൾക്ക് ഗവൺമെന്റ് കേരളത്തിൽ സൗജന്യ റേഷൻ കൊടുക്കാറുണ്ട്. അത് തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അത് യഥാസമയം മത്സ്യത്തൊഴിലാളി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ചെറിയ വള്ളങ്ങളാണ് പിന്നെ പോകാൻ നമുക്ക് അനുമതിയുള്ളത്. ഈ മത്തി പോലത്തെ, അയില പോലത്തെ ചെറിയ മീനുകൾ, കുറഞ്ഞ നോട്ടിക്കൽ മൈൽ ഈ വള്ളങ്ങൾ പോയി, ആ വള്ളങ്ങൾക്ക് മാത്രം, ഔട്ട്ബോർഡ് എഞ്ചിൻ വെച്ച വള്ളങ്ങൾക്ക് മാത്രമേ ഈ 52 ദിവസം മത്സ്യം പിടിക്കാൻ പോകാൻ ഗവൺമെന്റിന് അനുമതിയുള്ളൂ. തീർച്ചയായിട്ടും വർഷകാലം വരുമ്പം കാറ്റും കോളും മറ്റു പേമാരിയും ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മുഴുവൻ കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളും മത്സ്യം പിടിക്കാൻ പോകാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെടുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെന്റ് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഈ 52 ദിവസം കൊടുക്കാൻ പറ്റും അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം മുതൽ ഏതാണ്ട് കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലയിൽ

0: കടലിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുപാട് ഭാഗങ്ങളിൽ കടൽ ഭിത്തി ഇനിയും നിർമ്മിക്കാനുണ്ട്. അതൊക്കെ ഈ വർഷകാലത്തിനും മുന്നേ തന്നെ പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളിലേക്ക് നേരെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയിട്ട് കുടുംബങ്ങളെ നമ്മൾ ഒരുപാട് ഈ സുരക്ഷാ മേഖലയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയുണ്ട്. ഈ കടൽ ഭീഷണിയും മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലും ഇല്ലാത്ത ഒരു സന്ദർഭം വന്നാൽ പട്ടിണി എന്ന് പറഞ്ഞ രൂപത്തിൽ കേരള തീരത്ത് ഈ 52 മാസം തൊഴിലും ഇല്ല, കടലും പ്രക്ഷോഭിക്കുന്നു, വീടുകളിലേക്ക് കടലിൽ എടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് വല്ലാതെ പ്രതിസന്ധി കാലഘട്ടങ്ങളാണ് നമുക്കിനി വരാൻ പോകുന്ന ഈ ദിവസങ്ങൾ.
1: ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് സൗജന്യ റേഷൻ കൂടാതെ ഭക്ഷ്യക്കിറ്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ വെള്ളയിൽ വാർഡ് കൗൺസിലർ എൻ പി സോഫിയ.
2: നമ്മുടെ വാർഡിലാണ് ഈ ഒരു കൂടുതലായിട്ടും വെള്ളയിൽ ഹാർബറും അതുപോലെ തീരദേശ മേഖലയും ഒക്കെ ഉൾപ്പെടുന്നത്. ഈ ഒരു ട്രോളിംഗ് വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഈ 2 മാസം ഈ സമയത്ത് തന്നെയാണ് കാലവർഷക്കെടുതിയും മറ്റുള്ളതൊക്കെ നമ്മൾ നേരിടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഏറ്റവും നമ്മൾ ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് റേഷനിങ് ആണ്. കാരണം ഈ 2 മാസത്തേക്കുള്ള ഭക്ഷ്യ കിറ്റുകൾ ഇവർക്ക് എത്തിക്കലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാരണം ഈ 2 മാസം പണിയില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, വേറെ ഒരു പണിക്ക് പോകാനോ മറ്റു ഓപ്ഷൻ ഇല്ല. ഈ സമയത്താണ് ഇവരുടെ വിദ്യാർത്ഥികൾക്ക്, കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് സ്കൂൾ ഓപ്പണിംഗ് സമയം, ആ സമയത്തുള്ള ബുക്കും മറ്റുള്ള കാര്യങ്ങളും സ്കൂൾ ആക്സസറീസിനൊക്കെ അവർ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റേണ്ടത് നമുക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള റേഷനിങ്ങും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ കുട്ടികൾക്കുള്ള സ്കൂളിലേക്കുള്ള ആക്സസറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഈ മത്സ്യമേഖലയിൽ നടക്കുന്നില്ല. വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടന്നു പോകുന്നത്. കുറേ വീടുകളെല്ലാം നമ്മളെ ബീച്ച് ഏരിയയിലൊക്കെ തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവരുടെ മേൽക്കൂര ഒലിച്ചു പോകുന്ന വിഷയങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളയിൽ ഹാർബറിൽ തന്നെ ഈ ഹാർബറിന്റെ പ്രവൃത്തിയിൽ 50% പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കെട്ടിയിട്ട വഞ്ചികൾക്കൊക്കെ ഒരുപാട് പരിക്ക് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാലവർഷക്കെടുതി. 50% വർക്ക് മാത്രമേ നമ്മളെ വെള്ളയിൽ ഹാർബറിൽ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലവർഷ സമയവും മൺസൂണും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് നമ്മളെ മത്സ്യത്തൊഴിലാളികൾ തന്നെ മറ്റവരെ വല മറ്റുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യവില കൂടിയേക്കാം. ഒപ്പം വിപണിയിൽ പഴകിയതോ രാസവസ്തുക്കൾ കലർത്തിയതോ ആയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുവാനുള്ള സാധ്യതയുമുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിച്ച നടപടികളെ വിശദമാക്കുന്നു ബേപ്പൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ.
3: ട്രോളിംഗ് നിരോധന കാലം വരുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഹാർബറുകള്, അതുപോലെ തന്നെ ഫിഷ് മാർക്കറ്റ്സ്, ഫിഷ് സ്റ്റോളുകള്, ഫിഷ് ഓക്ഷൻ സെന്റേഴ്സ്, ഇതൊക്കെ ബേസ് ചെയ്ത് ഇൻസ്പെക്ഷൻസും അതുപോലെ തന്നെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടുകൂടി തന്നെ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഇടുന്നുണ്ടോ എന്നും പഴകിയ മീൻ വരുന്നുണ്ടോ എന്നുമുള്ള പരിശോധനകൾ നടക്കുന്നതാണ്. രാസവസ്തുക്കളുടെ പ്രസൻസ് ഫിഷിൽ കാണുകയാണെങ്കിൽ സാമ്പിൾ എടുത്ത് NABL അംഗീകൃതമായിട്ടുള്ള ഗവൺമെന്റ് ലാബുകളിലേക്ക് വിട്ട് തുടർ നടപടികൾക്കായിട്ട് പരിശോധനയ്ക്ക് വിടുകയും അതുപോലെ തന്നെ അത്തരം മീനുകൾ നശിപ്പിക്കുകയും രാസവസ്തുക്കൾ കലർന്ന മീൻ വിൽക്കുന്ന വ്യാപാരികൾക്ക് എഗെയിൻസ്റ്റ് പ്രോസിക്യൂഷൻ നടപടികൾ തന്നെ സ്വീകരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ മീൻ എപ്പോഴും വിൽക്കുമ്പോൾ 1:1 അനുപാതത്തിൽ ഐസ് മീനിൽ ഉണ്ടാവേണ്ടതാണ്. അതായത് 1 കിലോ മീനിൽ 1 കിലോ ഐസ്, ഈ തോതിൽ ഐസ് ഉണ്ടാവേണ്ടതാണ്. കാരണം ഐസ് ഇല്ലാതെ മീൻ വിൽപ്പന നടത്തുകയാണെങ്കിൽ സമയം പോകുന്തോറും മീനിന്റെ ക്വാളിറ്റി മോശമാകാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ അത്തരം മീനുകളിൽ നാച്ചുറലി ഈ അമോണിയ പോലത്തെ രാസപദാർത്ഥങ്ങൾ നാച്ചുറലി ഫോം ആവാനും സാധ്യതയുള്ളതാണ്. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന മീനുകളും അതുപോലെ തന്നെ ഐസ് പ്രോപ്പറായിട്ടുള്ള അളവിൽ ഇട്ട് വേണം വിൽപ്പന നടത്തുന്നതിനായിട്ട് കസ്റ്റമേഴ്സ് ഒരു മാർക്കറ്റിൽ നിന്നോ ഫിഷ് സ്റ്റോളിൽ നിന്നോ മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മീൻ ഇത്തിരി ഇറങ്ങിയിട്ടുണ്ട്, അതായത് മീനിന്റെ കണ്ണുകൾ ഫ്രഷ് അല്ലാത്ത രീതിയിലും അതുപോലെ തന്നെ ചെകിളത്തെ നിറം റെഡ് അല്ലാതെ ഒരു കളർ ഇത്തിരി മങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പഴകിയ രീതിക്ക് തോന്നുകയാണെങ്കിൽ അത്തരം മീൻ വാങ്ങിക്കാതെ തന്നെ ഇരിക്കുക. പരാതിപ്പെടാവുന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ. മീൻ വിൽക്കുന്നവരും മീനിന്റെ കൃത്യമായിട്ടുള്ള തോതിൽ ഐസ് ഇട്ട് തന്നെ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ മീൻ വ്യാപാരികളും, മീൻ റീറ്റെയിൽ ഷോപ്പായിട്ട് വിൽക്കുന്നവരും ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നവരും ഹാർബറിൽ കച്ചവടം നടത്തുന്നവരായിക്കോട്ടെ, നിർബന്ധമായിട്ടും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് കൈക്കലാക്കേണ്ടതാണ്.
1: കടലിലെ മത്സ്യസമ്പത്ത് നശിക്കാതിരിക്കുവാനും മത്സ്യങ്ങളുടെ വംശവർദ്ധനവ് പ്രോത്സാഹിപ്പിക്കുവാനും 1988 മുതൽ ഇന്ത്യയിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ വലിയ രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം വിപണിയിൽ ഇക്കാലയളവിൽ നല്ല മത്സ്യങ്ങൾ ന്യായമായ

0: വിലയിൽ ലഭിക്കുവാനുള്ള നടപടികളും സ്വീകരിക്കണം. സമുദ്രവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കുന്നതിനുമുള്ള ഇത്തരം നടപടികളോട് മത്സ്യബന്ധന തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം കൂടിയേ തീരൂ. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: चंदन का एहसास।
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
6: നടഭൈരവിയാണ് ഇന്നത്തെ രാഗം.

നടഭൈരവിയുടെ സ്വരസ്ഥാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ രാഗത്തിൻ്റെ ഒരു ഛായ നന്നായിട്ട് കാണിക്കുന്ന ഗാനങ്ങൾ കുറച്ച് കുറവാണ്. സർഗം എന്ന ചിത്രത്തിലെ സംഗീതമേ അമരസല്ലാപമേ എന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാംമോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, രാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
8: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
7: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
6: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: മഞ്ഞിൽ വിരിഞ്ഞ മന്ദാരങ്ങൾ, നെഞ്ഞിൽ കിനിഞ്ഞ തേൻതുള്ളികൾ, ഇതായിരുന്നു 1982 ഇറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടുകൾ. ഒന്നിനൊന്നു മെച്ചം, ഉള്ളിൽ തിരയടിച്ചിരുന്ന സ്വരസാഗരവും ആത്മവിശ്വാസവും ഒരു ഹാർമോണിയ പെട്ടിയും കൈമുതലാക്കി സിനിമാ സന്ദർഭങ്ങൾ അറിഞ്ഞ് അതിനെ ഒരു രാഗലയമാക്കി മാറ്റുക എന്ന മാന്ത്രിക വിദ്യ ഈ ഗാനത്തിലും ശ്രവിക്കാം. ഓളങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും ചേർന്ന് പാടിയ ഗാനം. രചന ONV.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല സമർപ്പിക്കുന്നത്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ.
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
8: ഉണ്ണിച്ചക്കൻ നേരെ പോയത് കവലയിലെ കറിയായുടെ കടയിലേക്കായിരുന്നു. അടുത്ത ചായപ്പീടികയിൽ നിന്ന് വരുത്തിച്ച രണ്ട് ചായയ്ക്കും പരിപ്പുവടയ്ക്കും അരികിലിരുന്ന് അവർ സിമെന്റ് പൊടി കലർന്ന വായു ശ്വസിച്ച് പഴയ കൂട്ടുകാരെപ്പോലെ കുറച്ചുനേരം സംസാരിച്ചു. അതിനുശേഷമാണ് ഇച്ചായിനെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കറിയ പുരാതനമായ പാലത്തിങ്കൽ തറവാട്ടിലേക്ക് അയാൾ ക്ഷണിച്ചത്. അകമുറിയിലെ വായുവലി വരാന്തയിലിരുന്ന് കാതോർത്ത ഉണ്ണിച്ചക്കൻ ആലോചിച്ചു. 90 നാള് തുടർച്ചയായി പിന്നിട്ടു പോന്നിട്ടും ഈ കുഞ്ഞവിരാച്ചന്റെ വായുവലിക്ക് എന്തുശിരാണ്! കാരണവരുടെ നേട്ടങ്ങളിലും വെട്ടിപ്പിടുത്തങ്ങളിലും അഭിമാനം കൊണ്ട കറിയ ആ വായുവലിയും പാരമ്പര്യമായി കിട്ടിയ ആരോഗ്യ സമ്പത്തെന്ന മട്ടിൽ ഏറ്റെടുക്കുകയും അകത്തു കയറിവന്ന് നേരിൽ കാണാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അവിടം മുതലാണ് താളം പിഴച്ചു തുടങ്ങിയത്. അകത്താദ്യം കയറിയ കറിയ പിന്നിലേക്ക് ചൂണ്ടി ഉണ്ണിച്ചക്കനെ പരിചയപ്പെടുത്തിയ നേരത്ത് പേടികൊണ്ടെന്ന പോലെ കുഞ്ഞവരാച്ചന്റെ നെഞ്ച് വല്ലാണ്ട് മിടിക്കാൻ തുടങ്ങി. പിന്നെ മുഖം തിരിക്കാനൊരു ശ്രമം നടത്തി. അടുത്ത നൊടി ഭയങ്കരമായൊരു കാഴ്ച കണ്ടതുപോലെ അയാൾ അലറുവാനും തുടങ്ങി. ആ സ്വരം ഇത്രയും ദുർബലമായ ആ ശരീരത്തിൽ നിന്ന് വരുന്നതാണെന്ന് പോലും തോന്നിയില്ല. കറിയ പേടിയോടെ, ഇച്ചായ എന്നതാ വേണ്ടത്? വേദനയുണ്ടാ? നെഞ്ചു തടകണോ? എന്നൊക്കെ അർത്ഥമില്ലാതെ ചോദിച്ചുകൊണ്ടിരുന്നു. ഉണ്ണിച്ചക്കൻ പുറത്തേക്കിറങ്ങിയപ്പോഴാണ് കുഞ്ഞവരാച്ചന്റെ തൊണ്ടയ്ക്കും തടിക്കും താങ്ങാനാകാത്ത പേടി നിറഞ്ഞ അലർച്ച പതുക്കെ അണഞ്ഞത്. കുറേ സമയം കാരണവരോടൊപ്പം നേരം ചെലവഴിച്ച് അയാൾക്ക് ചൂടുവെള്ളമൊക്കെ ചുണ്ടിലിറ്റിച്ച് ഒരുവിധം സമാധാനമായെന്ന് കണ്ടപ്പോൾ കറിയ പുറത്തേക്കിറങ്ങി. മഞ്ഞപ്പതിറ്റടി വീണ മുറ്റത്ത് ജീവനുള്ളതെങ്കിലും യന്ത്രരൂപം കൈവരിച്ചു വന്ന ജീവിയെപ്പോലെയുള്ള ബൈക്കിൽ ചാരി ആലോചനയോടെ നിന്നിരുന്ന ഉണ്ണിച്ചക്കനെ നോക്കി കുറച്ചിട കറിയ നിന്നു. ഇക്കാലം വരെയും ഇങ്ങനെയൊരു ഭാവമാറ്റം കുഞ്ഞവരായിക്കുണ്ടായിട്ടില്ലെന്ന് കറിയ പറഞ്ഞു. ഉണ്ണിച്ചക്കൻ അതിന് കാരണം കൃത്യമായി അറിയാവുന്ന ഒരാളെപ്പോലെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുഞ്ഞവരാജൻ സാറിന്റെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന ഒരു

0: പാപമുണ്ട്. അതാരോടെങ്കിലും തുറന്നു പറയാതെ അങ്ങേരിക്ക് സമാധാനത്തോടെ മരിക്കാനാകൂല. അതാണ് പ്രശ്നം. അതിനോട് കറിയായും യോജിച്ചു. ഇച്ചായനെ കുമ്പസാരിപ്പിക്കാൻ പലപാട് ശ്രമിച്ചതാന്നേ, വഴങ്ങിയില്ല. അച്ഛന്മാരെ കാണുമ്പോൾ കിറുകോട്ടുകയും തുപ്പുകയുമൊക്കെ ചെയ്യും. അതൊക്കെ സഹിക്കാൻ തയ്യാറുള്ള അച്ഛന്മാരെ കിട്ടണ്ടായോ? അതിന് ഞാൻ വഴിയുണ്ടാക്കാം, നിങ്ങളൊന്നും അറിയണ്ട. ആ പഴയ വണ്ടി എത്ര ദൂരം വേണമെങ്കിലും ക്ഷീണമറിയിക്കാതെ തന്നെ കൊണ്ടുപോകുമെന്ന് ഉണ്ണിച്ചക്കൻ അറിയാമായിരുന്നു. അയാൾക്ക് പോകേണ്ടത് എറണാകുളം ജില്ലയുടെ അതിരിലുള്ള ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലായിരുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ട് വയസ്സായ പാതിരിമാരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം. താൻ അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല കാലങ്ങളിലായും ഇടങ്ങളിലായും വ്യാപിച്ചു കിടക്കുന്നതിനാൽ ഇത്തരം സ്ഥലകാലങ്ങളെ മറികടന്നുകൊണ്ടുള്ള യാത്ര വളരെ അനിവാര്യമായിരുന്നു. പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഇടവകപ്പള്ളിയിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയതെങ്കിലും അയാൾ കാലങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ച് കൊച്ചിയിലെ പോർച്ചുഗീസുകാരുടെ അവസാന നിമിഷങ്ങളിലേക്കും തിരിച്ചു വർത്തമാനകാലത്തിലേക്കും ദശവർഷങ്ങൾക്കപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. കാലം, മായക്കാഴ്ച എന്നിവ പോലെ തന്നെ വിശ്വാസം, അന്ധവിശ്വാസം, ആത്മീയത തുടങ്ങിയ തൊടാനും ചെന്നുപറ്റാനാവാത്തതുമായ ചില ഇടങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്ന ഈ കേസ് യുക്തി കൊണ്ടുമാത്രം കൈകാര്യം ചെയ്യാനാകില്ലെന്ന് ഉണ്ണിച്ചക്കൻ അറിയാമായിരുന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ. HNK യൂറോളജി സെന്റർ, ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുവാ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ. HNK യൂറോളജി സെന്റർ, ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ അനധികൃത പടക്ക നിർമ്മാണ സംഭരണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 7 പേർ മരിച്ചു. ആയിഷ നഗർ പ്രദേശത്ത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ദുഃഖം അറിയിച്ചു. പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കാനും സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. US സൈനിക ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ രാവിലെ ഒമാൻ തീരത്ത് ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്. രാജ്യവ്യാപകമായി നടക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ സൈബർ വഴി തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസൺ August 20 മുതൽ September 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.
6: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: 96.6 റിയൽ എഫ്എം.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
2: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
3: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
2: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
3: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: കവിതയും പാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണിത്. കവിത പാട്ട് പോലെ പാടാനും പാട്ട് കവിത പോലെ ചൊല്ലാനും കഴിയുമെന്നതിനാൽ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക ശ്രമകരം തന്നെ. കവിതയ്ക്ക് താളം വേണമെന്നില്ല, താളത്തിൽ എഴുതിയ കവിതകൾ ഇല്ലെന്നുമില്ല. കവിതയിലെ വരികൾക്കുള്ളിലും ചിലപ്പോൾ വാക്കുകൾക്കുള്ളിൽ തന്നെയുമുള്ള താളം കണ്ടെടുത്ത് ചിട്ടപ്പെടുത്തുമ്പോഴാണ് അല്ലെങ്കിൽ പാടുമ്പോഴാണ് അത് ഗാനമായി മാറുന്നത്. ചലച്ചിത്ര ഗാനങ്ങളുടെ കാര്യമെടുത്താൽ അവ ചിത്രത്തിലെ ഒരു രംഗത്തിനു വേണ്ടി എഴുതപ്പെടുന്നു എന്നതിനാൽ തന്നെ ഗാനരചയിതാക്കളുടെ ഭാവനയ്ക്ക് ചിറകടിച്ചു പറന്നുയരാൻ ഏറെ പരിമിതികളുമുണ്ട്. എന്നിരുന്നാലും അതിമനോഹരമായ ഗാനങ്ങളായി മാറിയ കവിതകൾ നമുക്കുണ്ട്. അത്തരം രണ്ടു കവിതകളെ ഇന്ന് പരിചയപ്പെടുത്താം. ആദ്യ ഗാനം അഭയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിലെ ശ്രാന്തമമ്പരം എന്ന് തുടങ്ങുന്ന കവിതയാണ് അഭയത്തിലെ ഒരു ഗാനമായി മാറിയത്. സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി. കഠിന പദങ്ങളും ഗഹനമായ അർത്ഥതലങ്ങളുള്ള വാക്കുകളും നിറഞ്ഞ ഈ കവിത ദക്ഷിണാമൂർത്തിയെപ്പോലെ പ്രതിഭാസമ്പന്നനായ ഒരു സംഗീത സംവിധായകന്റെ കയ്യിലെത്തുമ്പോൾ മനോഹരമായ ഒരു പാട്ടായി മാറുന്ന മായാജാലം നമുക്ക് കേൾക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. പാട്ടിന്റെ വരികൾ എഴുതിയതിനു ശേഷം ഈണം നൽകിയ പാട്ടുകളും ഈണത്തിനനുസരിച്ച് വരികൾ എഴുതിയ പാട്ടുകളും നമുക്കുണ്ട്. ഈണത്തിനനുസരിച്ച് വരികൾ എഴുതേണ്ടി വരുമ്പോൾ ഗാനരചയിതാവിന് ഒരുപാട് പരിമിതികളുമുണ്ട്. പക്ഷേ കവികളായ ഗാനരചയിതാക്കൾ എഴുതുന്ന ഗാനങ്ങളിൽ അത്തരം പരിമിതികൾ നമുക്ക് അനുഭവപ്പെടാറില്ല. മലയാള സിനിമയ്ക്ക് വേണ്ടി കവിത തുളുമ്പുന്ന നിരവധി ഗാനങ്ങൾ എഴുതിയ ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരത്തിലെ ചത്തവേരുകൾ എന്ന കവിതയിലെ ചില വരികൾ ഉൾക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി MB ശ്രീനിവാസൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. യേശുദാസ് പാടിയ ആ ഗാനം ഇനി കേൾക്കാം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

0: ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് എ.കെ. അനിൽകുമാർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM ൽ സമർപ്പിക്കുന്നത്

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നടക്കാൻ പോകല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
6: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണുംകണ്ടിയിൽ. കണ്ണുംകണ്ടിയിൽ ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
7: കണ്ണുംകണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണുംകണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണുംകണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുംകണ്ടിയിൽ.
6: കണ്ണുംകണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
8: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
9: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച് സംസാരിക്കുന്നത്.
10: എങ്ങനെയാണ് മ്യൂസിക് പഠിച്ചു തുടങ്ങി, പിന്നെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇപ്പം അതൊരു കരിയറിലെത്തി നിൽക്കുന്നു, ആ ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പം എങ്ങനെയായിരുന്നു? എത്രത്തോളം ഹാപ്പിയാണ്? ഇനി എത്രത്തോളം മുന്നിലേക്ക് പോകണം?
11: പുറകിലേക്കുള്ള യാത്ര നോക്കുന്ന സമയത്ത് ഐ ഹാഡ് ടു ഡു ദിസ് എന്നുള്ളത് ആണ് ഇപ്പോഴും ശരിക്കും ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് ഇറങ്ങിയ ആ ടൈം മുതലേ ഫീൽ ചെയ്യുന്നത്. അതിപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല 10 വർഷമായിട്ടും. കർണാട്ടിക് മ്യൂസിക് പഠിച്ചും പാടിയും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഷിഫ്റ്റ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറയാൻ പറ്റും. ആക്ച്വലി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് 2015 ആ ടൈമിൽ തന്നെയാണ്. സോ മെനി തിങ്സ് അലൈൻഡ് ഡ്യൂറിങ് ദറ്റ് ടൈം. 2014-15 സമയത്താണ് എനിക്ക് ഓൾട്ടർനേറ്റീവ് സ്കൂളിങ്ങിനെ പറ്റി ക്യൂരിയസ് ആയിട്ട് ഞാൻ അട്ടപ്പാടിയിലെ സാരംഗ് ഹിൽസിലേക്ക് പോയി ഗൗതം ചേട്ടൻ്റെ അടുത്തും മാനരാജ ചേച്ചിൻ്റെ അടുത്തും സംസാരിച്ച് ബദൽ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി. ആ യാത്രയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ട് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നാച്ചുറലി ഞാൻ അങ്ങനത്തെ ആളുകളെ കൂടുതൽ മീറ്റ് ചെയ്യാനും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിനെ അറൌണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ, പിന്നെ സ്കൂളിംഗ്, ഓൾട്ടർനേറ്റീവ് സ്കൂളിംഗ് അറൌണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിനെയൊക്കെ പറ്റി പറയാനും എഴുതാനും കുറേ കാര്യങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് നാച്ചുറലി ആ സോങ് റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് വന്നത്. ആ നാച്ചുറൽ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഐ ഹാഡ് സ്റ്റോറീസ് ടു ടെൽ. അന്ന് ഒരു പാട്ടുണ്ടാക്കിയേക്കാം എന്ന് ചിന്തിക്കാതെ ഐ ഹാഡ് സ്റ്റോറീസ് ടു ടെൽ ആൻഡ് ഇറ്റ് ഹാഡ് ടു ബി ടോൾഡ്.
10: ഓർഗാനിക്കലി അത് അത്രയ്ക്ക് സ്ലോ അല്ലാത്ത എവല്യൂഷനാണ്. അങ്ങനെയാണ് സോങ് റൈറ്റിംഗിലേക്ക് എത്തിയത്. പിന്നെ മ്യൂസിക്കിന്റെ വേറെ ഏതൊക്കെ ഭാഗങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി?
11: സത്യം പറഞ്ഞാൽ ലൈക്ക് ആസ് എ മ്യൂസീഷ്യൻ സ്റ്റാർട്ട് ഔട്ട് ചെയ്തത് കാരണം സോങ് റൈറ്റിംഗ് ഇസ് നോട്ട് ജസ്റ്റ് റൈറ്റിംഗ് ഫോർ മീ. സോങ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെലഡിയും കൂടി അതിൻ്റെ കൂടെ വരാറുണ്ട്. ഇപ്പോൾ പണ്ട് ഷോൺ റോൾഡിന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സിംഗർ സോങ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ഒന്നുമല്ല, ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരൊക്കെ ചെയ്തിരുന്ന അതേ പരിപാടിയാണ്. അപ്പോൾ അവരും എഴുതി കമ്പോസ് ചെയ്തിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ സിംഗർ സോങ് റൈറ്റർ എന്ന് പറഞ്ഞൊരു വെസ്റ്റേൺ കോൺസെപ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം.

0: തരും പോലും ഇല്ല. അപ്പൊ അതേപോലെ തന്നെയാണ് പാട്ട് എഴുതുമ്പോൾ തന്നെ മെലഡിയും പാട്ടും കൂടിയിട്ടാണ്. കാരണം ഞാനൊരു കഥ പറയുകയാണല്ലോ, അതിന് മെലഡിയും വേണം ലിറിക്കും വേണം. ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ചാണ് തലയിൽ വരാറ്. പിന്നെ ലൈക്ക് വാക്കുകളെ കൊണ്ടുള്ള പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാക്കുകൾ കൊണ്ട് മ്യൂസിക്കാലിറ്റി ഉണ്ടാക്കാൻ പറ്റുമല്ലോ, മ്യൂസിക്കലാക്കാൻ പറ്റുമല്ലോ വാക്ക്. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്.
1: എഴുത്ത് എന്ന് പറയുമ്പം വായനയുടെ ബാക്കിങ് എത്രത്തോളം ഉണ്ട്?
0: വായനയുടെ ബാക്കിങ് അത്യാവശ്യം നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് മുതലേ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളിലേക്കും കവിതകളിലേക്കും എന്നെ ലീഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ വായിക്കുന്ന എല്ലാവരും എഴുത്തുകാരാവുന്നില്ല. വായനയുടെ അപ്പുറത്തേക്ക് വാക്കുകളിലുള്ള മീറ്ററോ അങ്ങനത്തെ സംഗതികൾ എനിക്ക് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് പറ്റാറുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് വന്നതിന് ശേഷം. അപ്പൊ അതെനിക്കൊരു ഹൈയും തരാറുണ്ട്. അതെല്ലാവർക്കും ഹൈ കിട്ടിക്കോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന ഹൈ ഞാൻ പാട്ടിലേക്ക് കൊണ്ടുവരും.
1: മ്യൂസിക്കിന്റെ ടെക്നിക്കൽ സൈഡുകൾ എപ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്?
0: ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല ആ കാര്യത്തിൽ. അങ്ങനെ വരുന്ന AI ജനറേറ്റഡ് മ്യൂസിക് ആണെങ്കിലും AI ജനറേറ്റഡ് സോങ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി ഹ്യൂമൻ ഫ്ലോഡ് കൈൻഡ് ഓഫ് സെറ്റപ്പിലായിരിക്കും അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ജനറിക് ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയ AI അതിനേക്കാൾ നന്നായി ഉണ്ടാക്കി തരുന്ന സമയമാണല്ലോ ഇപ്പോൾ. മ്യൂസിക്കിന്റെ അതർ ടെക്നിക്കൽ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ MIDI കൺട്രോളേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊക്കെ, പുതിയ VST പ്ലഗിൻസ് അങ്ങനത്തെ സംഗതികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ ഫസ്റ്റ് EP ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്തത്, പക്ഷേ ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ ഡെമോ ചെയ്തതിന് ശേഷം വേറെ രണ്ട് മൂന്ന് പ്രൊഡ്യൂസർ ഫ്രണ്ട്സിനെ കൊണ്ടാണ് അത് ചെയ്യിച്ചത്. ആൽബത്തിലേക്ക് വന്നപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇറ്റ്സ് ലൈക്ക് എന്റെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. ആൽബത്തിന്റെ പേര് 33 എന്നാണ്. എന്റെ 0 to 33 years ഓഫ് ഏജ് ഉള്ള ലൈഫിലെ എക്സ്പീരിയൻസസ് ആണ് അതിലേക്ക് കമ്പൈൽ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് സ്കേപ്പ് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് ആസ് എ പ്രൊഡ്യൂസറും കൂടുതൽ ലേൺ ചെയ്ത് ബെറ്റർ ആവാൻ ശ്രമിച്ചത്.
1: പ്രൊഡക്ഷൻ സൈഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നതും അത് പഠിച്ചു തുടങ്ങിയതൊക്കെ റീസെന്റ്ലി ആയിരുന്നു?
0: അല്ല, ആക്ച്വലി 2009 ഫൈനൽ ഇയർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആൽബം ചെയ്തത്. അന്ന് അങ്ങനെ കൊമേഴ്ഷ്യൽ റിലീസൊന്നും ഇല്ല, ആ പാട്ടുകളൊന്നും ഇപ്പം എവിടെയും അവൈലബിൾ അല്ല, എൻ്റെ ഡ്രൈവിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് അങ്ങനെ ഒരു 6 പാട്ടുകൾ ചെയ്തു. എന്നിട്ട് കോളേജ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ധ്വനി ധ്വനിയുടെ ഫെസ്റ്റിനാണ് നമ്മൾ CD റിലീസ് ചെയ്യുന്നത്. അതിൽ 6 പാട്ടുകൾ ഉണ്ടായിരുന്നു. 2 പാട്ടുകൾ ഞാൻ തന്നെ പ്രൊഡക്ഷൻ ചെയ്തതായിരുന്നു. FL Studio എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിൽ യൂസർ മാനുവൽ ഉണ്ടായിരുന്നു, അത് ലിറ്ററലി വായിച്ച് പഠിച്ചിട്ടാണ് അന്ന് 2 പാട്ടുകൾ ചെയ്തത്. അതിനുശേഷം ബാക്കി 4 പാട്ടുകൾ വേറൊരു പ്രോഗ്രാമറുടെ അടുത്ത് പോയിട്ട് ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ഒരു MIDI കീബോർഡ് വേണം, ഒരു ഓഡിയോ ഇന്റർഫേസ് വേണം, ഒരു സൗണ്ട് കാർഡ് വേണം, ഒരു ഹെഡ്ഫോൺ വേണം. ഞാൻ വോക്കലിസ്റ്റ് ആയത് കാരണം എനിക്ക് കുറെ വോക്കൽ ഓറിയന്റഡ് ഐഡിയാസ് ആണ് പ്രൊഡക്ഷനിലുള്ളത്. അപ്പൊ എനിക്ക് മൈക്ക് വേണം. അത് ഞാൻ ജോലിയിൽ കയറിയതിന് ശേഷം എന്റെ ആദ്യത്തെ സാലറി വന്നപ്പോൾ തന്നെ പതുക്കെ പതുക്കെ വാങ്ങിക്കാൻ തുടങ്ങി. എന്നിട്ടാണ് ജോലിക്ക് വിത്തിരിപ്പ്.
1: ആസ് എ ലിസണർ ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു ജോണർ ഓഫ് മ്യൂസിക് ഏതാണ്?
0: കറന്റ്ലി ഞാൻ കുറെ നാളായിട്ട് എനിക്ക് R&B ആണ്. പിന്നെ ജാസിന്റെയും ബ്ലൂസിന്റെയും ഒരുപാട് മോഡേൺ സൗണ്ടിങ്ങിലുള്ള എക്സ്പെരിമെന്റേഷൻസ് കുറെ ആർട്ടിസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്കിഷ്ടമുള്ള കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരൊക്കെ ചെയ്യുന്ന പരിപാടികൾ എനിക്കിഷ്ടമാണ്. ജനറലി ആ ജാസ് ബ്ലൂസ് സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്റെ പല പാട്ടുകളിലും അങ്ങനത്തെ സൗണ്ടിങ്ങിന്റെ ഇൻഫ്ലുവൻസസ് ഉണ്ട്.
1: ഈ കേൾക്കുന്ന മ്യൂസിക് തന്നെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്കും ആ ഒരു ഇൻഫ്ലുവൻസ് ആണോ കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു മെലഡി ഡ്രിവൻ അപ്രോച്ച് ആണോ?
0: ആ ഇൻഫ്ലുവൻസസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്റെ മെലഡീസിൽ ആ ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഫൗണ്ടേഷനും ചില സ്ഥലത്തൊക്കെ കാണാം. അത് എവിഡൻലി കാണരുത് എന്നാണ് എന്റെ അഭിപ്രായം, എന്റെ ആഗ്രഹം. ലൈക്ക് എന്റെ ഫസ്റ്റ് EP ഇറങ്ങിയ സമയത്തും ഞാനൊരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് പലർക്കും തോന്നിയിട്ടില്ല. അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണ്ടർ എന്ന് പറയുകയാണ്, ജോണ്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ വെരി ഈസി ടു ലിസൺ ടു ബട്ട് ഡിഫിക്കൽട്ട് ടു റീപ്രൊഡ്യൂസ്. ഇപ്പൊ സന്തോഷ് നാരായണന്റെ ആണെങ്കിലും പ്രദീപ് കുമാറിന്റെ ഒക്കെ ചില ഓൺ കോമ്പോസിഷൻസ് അങ്ങനത്തെ പാട്ടുകളായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സുഖമാണ് കേൾക്കാൻ. പക്ഷെ അതൊന്ന് പാടി നോക്കിയാലോ, ഓ അപ്പൊ നമുക്ക് മനസ്സിലാവും അത്ര എളുപ്പമല്ല പാടാൻ എന്നുള്ളത്. അതൊരു ഭയങ്കര അൺലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് മ്യൂസിക്.
1: കർണാട്ടിക് ഇപ്പൊ പ്രാക്ടീസിലുണ്ടോ അല്ലെങ്കിൽ ലിസണിങ്ങിലുണ്ടോ?
0: തീർച്ചയായിട്ടും പ്രാക്ടീസിലുണ്ട്. ഇപ്പൊ റെഗുലർലി പഠിക്കുന്നില്ല, കുറെ നാളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ റെഗുലർ പ്രാക്ടീസിലുണ്ട്.
1: റേഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഏതെങ്കിലും പാട്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ കേട്ട് വളർന്ന ഒരു ജനറേഷൻ ആയിരിക്കില്ല. ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പം എന്താണ് ആദ്യം ഓർമ്മയിൽ വെക്കി വരുന്നത്?
0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന സമയത്ത് അവിടെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പോയതാണ് ഓർമ്മ വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ വയനാട്ടിലാവുമ്പോൾ കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പണ്ട്, ചെറിയ കുട്ടിയാവുമ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത്. ഏകദേശം ആ ടൈമിൽ തന്നെ വയനാട്ടിൽ കുറെ കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് അവരൊരു ഓൾ ഇന്ത്യ റേഡിയോയിൽ പെർഫോം ചെയ്യാൻ പാകത്തിലൊരു ഒരു നാടൻ പാട്ട് ഞങ്ങളെ കൊണ്ട് പഠിപ്പിച്ചായിരുന്നു. അതും ഓർമ്മയുണ്ട്.
1: കോഴിക്കോടുമായി ഒരു ഓർമ്മ, അല്ലെങ്കിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം ആയിരുന്നല്ലോ ആ ഒരു സ്കൂൾ കാലവും. കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് മലബാർ സൈഡ് ആണല്ലോ.
0: അതെ,
1: കോഴിക്കോട്ടുകാരോട് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ മലപ്പുറം.

0: പത്തനംതിട്ടയിലാണ്, പിന്നെ വയനാട്ടിൽ 5 വർഷം ജീവിച്ചിട്ടുമുണ്ട്, പിന്നെ കോഴിക്കോട്ടിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സും ചെയ്തത് NIT കാലിക്കറ്റിൽ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വർഷവും കേരളത്തിന് വരാറുണ്ട്. ആ ഒരു ടൈം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്.
1: താങ്ക് യു.
0: താങ്ക് യു ഫോർ ഹാവിങ് മീ.
2: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച് സംസാരിച്ചത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.
5: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
6: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ആർട്ട് കഫേ.
1: ചലച്ചിത്രഗാനങ്ങൾ ആദ്യം രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ബാൽട്ടി എന്ന ചിത്രത്തിനു വേണ്ടി സായ് അഭ്യങ്കർ, സുബലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സായ് അഭ്യങ്കർ.

0: മകനെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: കണ്ണങ്കണ്ടി അറ്റ് കഫേ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. സുഖമാണോ സുഖമാണ് എന്ന ചിത്രത്തിനു വേണ്ടി SP ദേവാനന്ദ്.

0: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം സിദ് ശ്രീറാം പാടിയ ഗാനം ചിത്രം ഹൃദയപൂർവം. ഗാനരചന മനോമഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് എന്നീ വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി അംഗീകാര പത്രങ്ങൾ കൈമാറി. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഗവൺമെന്റ് വകുപ്പുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം വകുപ്പുകളുടെ മുഖമുദ്രയെന്നും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. വയനാട് ബത്തേരി കോളിയടി സ്കൂളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്കൂൾ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2004 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ നിന്നും 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. CMFRIയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി എൻവയോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ പിൻവലിച്ചു. അദ്ദേഹത്തിന് പകരമായി പ്രസീത് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം നിത്യ മാമനും ഹരിശങ്കറും പാടിയത്, ചിത്രം എടക്കാട് ബറ്റാലിയൻ 6. ബി കെ ഹരിനാരായണന്റെ വരികൾ, കൈലാസ് മേനന്റെ സംഗീതം.

0: അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ.
1: രസം നാലിരട്ടി.
0: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: ഗാനോപഹാരം തുടരുന്നു. ഹരിശങ്കർ പാടിയ ഗാനം, ചിത്രം അതിരൻ, വിനായക് ശശികുമാറിൻ്റെ രചന, ജയഹരിയുടെ സംഗീതം.

0: എണ്ണങ്ങണ്ണയിൽ നിന്നും 65 inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: മഴയും ചായയും പിന്നെ OTT യിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് TV ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസി.

0: ചിക്കായും മാറ്റി വെക്കൂ, അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമ്മിക്ക് പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
1: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: മലബാർ മെഡിക്കൽ

0: ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
4: ഗാനോപഹാരം ആരോഗ്യജാലകം പരിപാടിക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
5: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ.
6: ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലെ UB എൻഡോസ്കോപ്പിക് സ്പൈൻ സർജനാണ്. നമ്മുടെ OP ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കംപ്ലയിന്റാണ് കഴുത്തിൽ നിന്ന് തുടങ്ങി കയ്യിലോട്ട് പോകുന്ന വേദനയും തരിപ്പും, നടുവിൽ നിന്ന് തുടങ്ങി കാലുകളിലോട്ട് പോകുന്ന വേദനയും തരിപ്പും. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാള് മരുന്നുകൾ കൊണ്ടും അല്ലെങ്കിൽ കുറച്ച് ഫിസിയോതെറാപ്പി എക്സർസൈസുകൾ കൊണ്ടും അത് ശരിയാക്കാൻ നോക്കും. കുറച്ച് ആളുകളിൽ അത് മാറിപ്പോകാറുണ്ട്, കുറച്ച് ആളുകളിൽ അത് മാറിപ്പോകാറില്ല. അങ്ങനെ മാറിപ്പോകാത്തവർക്ക് നമ്മൾ അതിന്റെ എക്സാക്റ്റ് കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് MRI സ്കാൻ ഉപയോഗിക്കാറുണ്ട്. അന്നേരം MRI എടുത്ത് വരുന്ന മിക്കവാറും ആളുകളിൽ ഏതാണ്ട് 90% കൂടുതലും മരുന്നുകൊണ്ട് മാറാത്ത ആൾക്കാരിൽ MRI സ്കാനിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലെയോ നടുവിലെയോ ഡിസ്ക്, പ്രായത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിന്റെ ഭാഗമായിട്ടോ കുറച്ച് ബൾജ് ചെയ്ത് പുറത്തോട്ട് തെന്നി വരികയും അത് കയ്യിലോട്ടോ കാലിലോട്ടോ പോകുന്ന ഞരമ്പുകളെ പ്രഷറിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത് നമ്മൾ MRI കാണുന്നത്. ചില ആളുകളിൽ ഡീജനറേഷന്റെ ഭാഗമായിട്ട് ഞരമ്പുകൾക്ക് പോകേണ്ട സ്ഥലത്തിന് പരിമിതി ഉണ്ടാകുന്നത്, അതായത് സ്ഥലം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരിലാണ് നമ്മൾ സ്റ്റിനോസിസ് എന്ന കണ്ടീഷൻ കാണുന്നത്. സോ ഇങ്ങനെയുള്ള എക്സർസൈസും മരുന്നുകൊണ്ടും മാറാത്തവരിൽ MRI എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കൂടുതലായി കാണുന്നത് ഈ രണ്ട് കണ്ടീഷനാണ്, സ്ലിപ്പ് ഡിസ്കും പിന്നെ നമ്മുടെ സ്റ്റിനോസിസും. ഇങ്ങനെയുള്ളവരിൽ തന്നെ എന്തെങ്കിലും റെഡ് ഫ്ലാഗ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ യൂഷ്വലി സർജറിയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ സർജറിയാണ്. ഓപ്പൺ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസിഷൻ ഇട്ട് മാക്സിമം നമ്മൾ തുറന്ന് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് അതെടുത്ത് മാറ്റുക, പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മൈക്രോസ്കോപ്പിക് സർജറി വന്നു. മൈക്രോസ്കോപ്പിക് സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി ഒരു ചെറിയ ഇൻസിഷനിൽ നമ്മൾ മൈക്രോ അല്ലെങ്കിൽ മിനി ഓപ്പൺ ഇൻസിഷനിൽ ഈ സെയിം സംഭവം ചെയ്യുക എന്നുള്ളത്. പിന്നെ വന്നതാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. അതിനകത്ത് യൂണിപോർട്ടൽ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അല്ലെങ്കിൽ പെൽഡ് സർജറി ഉണ്ട്. ഒരു കീഹോളിലൂടെ തന്നെ നമ്മൾ ഒരു കീഹോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സഹായിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടെക്നിക്കാണ് UB എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന് നമ്മൾ രണ്ട് കീഹോൾ ആണ് ഉപയോഗിക്കുന്നത്. ഒരു കീഹോളിലൂടെ നമ്മൾ ഏതാണ്ട് 10-15 മടങ്ങ് വലുതായിട്ട് കാണിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എൻഡോസ്കോപ്പ് കടത്തിവിടുന്നു പൈന് പ്രശ്നമുള്ള സ്ഥലത്തിലോട്ട്. മറ്റു കീഹോളിലൂടെ നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ട ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ അതിന് വേണ്ട കൈകാര്യം ചെയ്യേണ്ട ഉപകരണങ്ങളോ കടത്തിവിടുന്നു. സോ രണ്ട് സെപ്പറേറ്റ് കീഹോൾ ആണ്. ഈ രണ്ട് സെപ്പറേറ്റ് കീഹോൾ ഒരു സർജന്റെ ആ സർജറി, ആ പ്രശ്നമുള്ള സ്പൈന്റെ ആ പ്രശ്നമുള്ള പത്തോളജി ഉള്ള ഏരിയ ക്ലിയർ ആക്കാനോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആ സ്ലിപ്പ് ഡിസ്കിന്റെ തെളിച്ച് എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ അതായത് സ്ഥലം ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ ഫ്രീഡത്തോടെയും കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള വിഷനോടുകൂടിയും കൂടുതൽ സേഫ്റ്റിയോടുകൂടിയും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടിയും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സക്സസ് റേറ്റ് വളരെ വളരെ വളരെ കൂടുതലാണ്. സോ ഇതിനെയാണ് നമ്മൾ UB എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ റെഗുലർലി നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് സർജറി. UB എൻഡോസ്കോപ്പി സ്പൈൻ സർജറിക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുകയോ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുകയോ വേണമോ? ബാക്കിയുള്ള സ്പൈൻ സർജറീസിനെ അപേക്ഷിച്ച് ഇതിന്റെ റിക്കവറി ടൈമിൽ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടോ? എല്ലാ ആൾക്കാരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു കീഹോൾ സർജറിക്കുള്ള എല്ലാ അഡ്വാൻറ്റേജും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടാതെ നമുക്കുണ്ട്. അതായത് ചെറിയ ഹോസ്പിറ്റൽ വാസം മാത്രം, ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം മതി. വലിയ മുറിവുകൾ ഇല്ലാത്തതിനാൽ മുറിവ് ഉണങ്ങുന്നതിനോ അല്ലെങ്കിൽ മുറിവിന്റെ ഇൻഫെക്ഷന്റെ ചാൻസോ ഒക്കെ വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇത് ചെയ്തിട്ട് പോകുന്ന ആൾക്കാര്

0: ബാക്കിയുള്ള സർജറീസിനെ അല്ലെങ്കിൽ ഓപ്പൺ സർജറി അല്ലെങ്കിൽ മിനി ഓപ്പൺ സർജറീസിനെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജോലിയിലോട്ടോ അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലോട്ടോ അവർക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഈവൻ 7 ഡേയ്സിൽ തന്നെ ജോലിക്ക് കയറിയ ഒരുപാട് പേഷ്യൻസ് നമുക്കുണ്ട്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപഹാരം തുടരുന്നു. ജനാധിപൻ ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ആൻ ആമി എന്നിവർ പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾ, മെജോ ജോസഫിന്റെ സംഗീതം.

0: say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: ഗാനോപഹാരത്തിലിനി സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അമ്പിളി. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
3: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
4: ഗാനോപഹാരം 103.6 Real FM.
5: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് കാലവർഷം സജീവമായതാണ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലൊന്ന്. മഴ കനത്തതോടെ സുരക്ഷാ നടപടികളും മുൻകരുതലുകളും ശക്തിപ്പെടുത്തി. ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നുണ്ട്. മഴക്കെടുതികൾ പ്രതിരോധിക്കാൻ ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയും ജില്ലാ ഭരണകൂടങ്ങളും പ്രത്യേക ജാഗ്രത പുലർത്തുന്നു. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനൊപ്പം അപകട സാധ്യതാ മേഖലകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് നടപ്പാക്കുന്ന ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് കടലിൽ പോകാൻ അനുമതിയില്ല. ചെറുവള്ളങ്ങൾക്ക് മാത്രമാണ് നിശ്ചിത ദൂരപരിധിയിൽ മത്സ്യബന്ധനത്തിന് അനുമതി. ഇതോടെ കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകൾ ഹാർബറുകളിൽ തിരിച്ചെത്തി. ഇതര സംസ്ഥാന ബോട്ടുകളും തീരം വിട്ടു. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതാണ് ദേശീയ തലത്തിലെ പ്രധാന വാർത്ത. ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കിയ 12 വർഷങ്ങളാണ് കടന്നുപോയതെന്നും പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം വിവിധ മേഖലകളിൽ വലിയ പുരോഗതി കൈവരിച്ച 12 വർഷങ്ങളെ വളർച്ചയുടെ വർഷങ്ങളായാണ് വിലയിരുത്തുന്നത്. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടങ്ങൾ സുപ്രധാനമാണ്. വിവിധ മേഖലകളിൽ രാജ്യം ഇതിനകം കൈവരിച്ച പുരോഗതിയും സാമൂഹ്യ മുന്നേറ്റവുമെല്ലാം ജനജീവിതത്തിലും പ്രതിഫലിക്കുന്നു. അതിർത്തി വ്യാപാരത്തിലും യാത്രാ നടപടികളിലും സാങ്കേതിക വിദ്യയിലൂന്നിയ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്ന ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയുടെ അതിർത്തി നിയന്ത്രണം ആധുനികവൽക്കരിക്കുന്ന സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിലേതിനും തുറമുഖങ്ങളിലേതിനും സമാനമായി ലോജിസ്റ്റിക് നിയന്ത്രണ വിവരങ്ങൾ സുരക്ഷിതമായി തത്സമയം കൈമാറാൻ ഈ ഏകീകൃത സംവിധാനം സഹായിക്കും. ഗവൺമെന്റ് ഏജൻസികൾക്കും സ്വകാര്യ ഓപ്പറേറ്റർമാർക്കും ഇടയിലെ ഏകോപനം മെച്ചപ്പെടുത്താനും ഇത് വഴിയൊരുക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര അതിർത്തികളിൽ ലോകാരോഗ്യ സംഘടന പരിശോധന കർശനമാക്കി. നിലവിലെ വാക്സിനുകളെ പ്രതിരോധിക്കുന്ന പുതിയ വകഭേദമായതിനാൽ അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാതിരിക്കാൻ അതിർത്തികളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും യാത്രക്കാരുടെ ഉഷ്ണപരിശോധന ഉൾപ്പെടെ പരിശോധന നിർബന്ധമാക്കി. ആഗോളതലത്തിൽ പ്രതിരോധ മരുന്നുകൾ വികസിപ്പിക്കാൻ അടിയന്തര ചർച്ചകളും ജനീവയിൽ പുരോഗമിക്കുകയാണ്. അമേരിക്കയിൽ H1B വിസ അപേക്ഷകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 100,000 $ ഭീമമായ ഫീസ് നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ കോടതി. US ഇന്ത്യൻ പ്രവാസി സംഘടനകൾ കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്തു. തൊഴിലധിഷ്ഠിത കുടിയേറ്റ സംവിധാനത്തിൽ സുതാര്യതയും നീതിയും തിരികെ കൊണ്ടുവരുന്നതാണ് വിധിയെന്ന് ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ് വ്യക്തമാക്കി. ആഗോള തലത്തിലെ മികച്ച പ്രതിഭകൾക്ക് അമേരിക്കൻ കമ്പനികളിൽ അവസരമൊരുക്കുന്ന ജനപ്രിയ വർക്ക് വിസ പ്രോഗ്രാമുകളിലൊന്നാണ് H1B വിസ.

0: വാർത്താജാലകം ഇന്ന് വിശകലനം ചെയ്യുന്നത് 12 വർഷത്തെ ഇന്ത്യയുടെ വികസനയാത്രയാണ്. പുതിയ നയങ്ങളുടെയും ഭരണപരിഷ്കാരങ്ങളുടെയും പിന്തുണയോടെ വിവിധ രംഗങ്ങളിൽ രാജ്യം കൈവരിച്ച പുരോഗതി വിലയിരുത്താൻ ഇന്ന് നമുക്കൊപ്പം കവിയും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ കാവാലം ശശികുമാർ. അഭൂതപൂർവമായ വികസന മുന്നേറ്റങ്ങൾക്കാണ് 12 വർഷം രാജ്യം സാക്ഷ്യം വഹിച്ചത്. വികസനം എന്നതിലുപരി പരിവർത്തനത്തിന് വിധേയമായ പല മേഖലകളും ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി. സുസ്ഥിര വളർച്ചയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് നടത്തിയ തന്ത്രപരമായ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് മിക്ക രംഗങ്ങളിലും പ്രകടമായത്. 12 വർഷങ്ങൾക്ക് മുൻപത്തെ ഇന്ത്യ ഇന്ന് വലിയ രീതിയിൽ മാറിയിരിക്കുന്നു. കേവലം അടിസ്ഥാന സൗകര്യങ്ങളിലോ സാമ്പത്തിക ശേഷിയിലോ അല്ല, സാധാരണക്കാരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ ദരിദ്രക്ഷേമവും സ്ത്രീ ശാക്തീകരണങ്ങളും മുൻനിർത്തി ഭരണപരവും നയപരവുമായി കൈക്കൊണ്ട നടപടികളാണ് ഈ മാറ്റത്തിന്റെ കാതൽ.
1: പല രംഗങ്ങളിലും 12 വർഷത്തിൽ ഈ രാജ്യം എത്രമാത്രം വളർന്നു, വികസിച്ചു, സുസ്ഥിരത നേടി, സ്വയം പര്യാപ്തത നേടി എന്നുള്ളതാണ് നാം വിലയിരുത്തേണ്ട കാര്യം. ആസൂത്രണത്തിന്റെ രംഗത്തായാലും കൊള്ളാം, നിർമ്മാണത്തിന്റെ രംഗത്തിലായാലും കൊള്ളാം, ഉൽപാദനത്തിന്റെ മേഖലയിലായാലും കൊള്ളാം, ആരോഗ്യത്തിന്റെ മേഖലയിൽ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, അടിസ്ഥാന സൗകര്യത്തിന്റെ മേഖലയിലൊക്കെ ഒരു നേട്ടത്തിന്റെ ഒരു ഭാഗമുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ 4 കോടി വീടുകളാണ് 2024 വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. വീടില്ലാത്തവരില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശുചിത്വ മിഷൻ, അത് സാധാരണക്കാരുടെ പോലും മനസ്സിത് തന്നെ മാറ്റി. ഇപ്പൊ ജൽജീവൻ മിഷൻ, ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. 15 കോടി ജനങ്ങൾക്ക് വീട്ടിനുള്ളിൽ കുടിവെള്ളം ലഭിക്കുന്ന സംവിധാനം ഉണ്ടാക്കി. ഇത്തരത്തിൽ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, സുസ്ഥിരമായ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, സ്വയം പര്യാപ്തതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം വിലയിരുത്തേണ്ട വലിയൊരു ഭാഗം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങൾക്ക് ഭാരതത്വത്തോടുണ്ടായിരിക്കുന്ന മനോനിലയാണ്. ഭാരതം ഒരു ആശ്രയിക്കുന്ന രാജ്യം എന്നുള്ളതിൽ നിന്ന് ഭാരതത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് ലോക രാജ്യങ്ങളുടെ നിലപാടുകൾ, മനസ്ഥിതിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭരണപരമായ ഒരു വലിയ സംഭാവനയാണ്.
0: നവഭാരത നിർമ്മിതി, പരിഷ്കരണം, അതിജീവനം, പരിവർത്തനം എന്ന മുദ്രാവാക്യവുമായാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പരിഷ്കാരങ്ങളിലൂടെ പുരോഗതി കൈവരിച്ച മേഖലകൾക്ക് ഉദാഹരണമാണ് രാജ്യത്തെ സാമ്പത്തിക രംഗം. GST പരിഷ്കരണമടക്കം നിരവധി മാറ്റങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയുടെ സാമ്പത്തിക മേഖല രാജ്യവികസനത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും നികുതി പരിഷ്കരണത്തിലൂടെ വ്യാപാരം വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം ഉയർത്താനും ബജറ്റുകൾ വഴിയൊരുക്കി. നോട്ടു നിരോധനവും ഡിജിറ്റൽ പണമിടപാടുകളുമെല്ലാം ഈ മുന്നേറ്റത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു.
1: 2016 നോട്ട് റദ്ദാക്കൽ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ സമാന്തര സാമ്പത്തിക സംവിധാനത്തിന്റെ ഒരു നട്ടലൊടിക്കുന്ന സംവിധാനമാക്കി അതിനെ മാറ്റി. അപ്പൊ രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഓരോ പൗരന്മാർക്കും അത് ബോധവൽക്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. പൗരന്മാരിൽ നിക്ഷേപം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി, ആശയം ഉണ്ടാക്കി. ഓരോ വീട്ടമ്മമാർക്കും ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന ജൻധൻ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയി. ഇപ്പോൾ GST എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയ സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള ചൂഷണങ്ങളാണ് ഇല്ലാതാക്കി തീർത്തത്? നികുതിയുടെ പേരിൽ പലതരത്തിൽ നടന്ന ചൂഷണങ്ങളെല്ലാം ഇല്ലാതാക്കിയിരുന്നു. അതുപോലെ അർഹതപ്പെട്ടവർക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ്, അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്നു ആദ്യം, അവർക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ആ പദ്ധതിയുടെ നേട്ടം അർഹതപ്പെട്ടവർക്ക് നേരിട്ട് കൊടുക്കുന്നു. വലിയ സംവിധാനമല്ലേ? ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോഴുണ്ടായിരിക്കുന്ന മാറ്റം, ആ മാറ്റം നാം കാണേണ്ടതാണ്.
0: ഗതാഗത മേഖലയിലും നാം കൈവരിച്ച നേട്ടങ്ങൾ അതുല്യമാണ്. ദേശീയപാതാ വികസനം രാജ്യത്തെ ഗതാഗതത്തിലും ചരക്കുനീക്കത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ കേരളത്തിലും പ്രകടമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഗതാഗത ശൃംഖലയായ റെയിൽവേ അഭൂതപൂർവമായ പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും വന്ദേഭാരത് ഉൾപ്പെടെ അത്യാധുനിക ട്രെയിനുകളും ഓടിത്തുടങ്ങിയത് റെയിൽവേയുടെ മുഖച്ഛായ മാറ്റി. വ്യോമഗതാഗതം സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന ഉഡാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ഇക്കാലയളവിലാണ്. ഒപ്പം ഇലക്ട്രിക് വാഹനങ്ങളും ഏറ്റവും ഒടുവിൽ E85 ഇന്ധനവും രാജ്യത്തിന്റെ ഗതാഗത രംഗത്തെ സുസ്ഥിരമാക്കുന്നു.
1: അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം വലുതാണ്. ഇപ്പൊ ദേശീയപാത 11.67 കിലോമീറ്റർ ആയിരുന്നു പ്രതിദിനം ദേശീയപാതയുടെ നിർമ്മാണം രാജ്യത്ത് 10 വർഷം മുമ്പ് നടന്നിരുന്നത്. ഇപ്പോഴത് പ്രതിദിനം 34 കിലോമീറ്റർ പാത ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, നിർമ്മാണത്തിന്റെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ തലത്തിലുള്ള റോഡുകൾക്ക് പോലും പ്രധാനമന്ത്രി റോഡ് പദ്ധതി എന്ന പേരിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ. റെയിൽവേ ഒരു കാലത്ത് ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേയെ ഇന്നത്തെ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത് അത്ഭുതകരമായ, അതായത് ഓരോ റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ടുകൾ പോലെയായിരിക്കുന്നു, ട്രെയിനുകൾ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു,

0: 50 കിലോമീറ്ററോളം മെട്രോ ട്രെയിൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതൊന്നും ചെറിയ കാര്യമല്ല. എയർപോർട്ടുകളുടെ വികസനം, 74 പുതിയ വിമാനത്താവളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 11 ദേശീയ ജലപാതകൾ, ഇതുകൂടാതെയാണ് പോർട്ടുകളുടെ സംവിധാനം. സാഗർമാല പദ്ധതി എന്ന പ്രകാരം രാജ്യത്തെ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും തുറമുഖ സംവിധാനങ്ങൾ ശക്തമാക്കുകയും തുറമുഖ ശൃംഖല ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. സാധാരണക്കാർക്ക് പോലും വിമാനയാത്ര സാധ്യമാക്കാൻ തരത്തിലുള്ള നിരക്ക് കുറഞ്ഞ സംവിധാനത്തിലേക്ക് പോലും യാത്ര ചെയ്യുവാൻ വേണ്ടി സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, ഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം, അതും ചെറുതല്ല.
1: ആത്മനിർഭരത അഥവാ സ്വയം പര്യാപ്തതയാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന ആശയം. എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഊർജ്ജ മേഖലയിലും പ്രതിരോധ രംഗത്തും സാങ്കേതിക തലത്തിലുമെല്ലാം രാജ്യം ഇതിനകം സ്വയം പര്യാപ്തതയുടെ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. രാജ്യരക്ഷയിൽ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളും ആരോഗ്യരംഗത്ത് തദ്ദേശീയ വാക്സിനുകളും ഗതാഗത മേഖലയിൽ തദ്ദേശീയ ഇന്ധനവും സാമ്പത്തിക രംഗത്ത് തദ്ദേശീയ UPI സാങ്കേതിക വിദ്യയുമെല്ലാം രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിൽ ഊന്നിയ വികസന സമീപനത്തിന്റെ നേർക്കാഴ്ചയാണ്.
0: ഭാരതത്തിന് ആവശ്യമുള്ളതിൽ പരമാവധി ഭാരതത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു സംവിധാനം വന്ന സമയത്ത് അത് നമ്മളുടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു വളർച്ചയായിരുന്നു. ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി രാജ്യത്തെ മുഴുവൻ ആളുകളും തയ്യാറായി. സാങ്കേതിക വിദഗ്ധർ തയ്യാറായി, സ്ഥാപനങ്ങൾ തയ്യാറായി, വ്യക്തികൾ തയ്യാറായി. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോയിരുന്ന സാധാരണക്കാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധർ പോലും അതിന് തയ്യാറായി. അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ നാം നമ്മളുടെ സ്വയം പര്യാപ്തത മേഖലയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ സംവിധാനം നമുക്കുണ്ടായിരുന്നു. അത് നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റുകയും അത് കൂടിയാലോചനകൾ വഴി താഴെത്തട്ടിലെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുന്ന ഒരു സംവിധാനമായി മാറ്റുകയും ചെയ്തു. ഇനി രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ മേഖലയിൽ ഇറക്കുമതിയുടെ കുറവുണ്ടായത്, കയറ്റുമതി 2022 സമയത്ത് $770 ബില്യൺ നമ്മളെ വർദ്ധിച്ചിരിക്കുകയാണ്. ഊർജ്ജത്തിൻ്റെ മേഖലയിൽ 120 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സൗരോർജ്ജത്തിൻ്റെ മേഖലയിൽ നാം ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു വിപ്ലവമുണ്ട്. ആ വിപ്ലവം ആഗോള സൗരോർജ്ജ സഖ്യം എന്നൊരു സംവിധാനം തന്നെ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് മേലോട്ട് നിർവഹിച്ചത് ഭാരതമാണ്.
1: 2047 വികസിത ഭാരതമാണ് രാജ്യം മുന്നിൽ കാണുന്ന സ്വപ്ന ലക്ഷ്യം. ഏറെ അകലെയല്ലാത്ത ആ ലക്ഷ്യത്തിലേക്ക് നാം നടത്തുന്ന പ്രയാണത്തിന് കരുത്തേകേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കുമുണ്ട്. ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന വികസനവും രാഷ്ട്രപുരോഗതിയും വിവിധ രംഗങ്ങളിലെ മുന്നേറ്റവും ആ സ്വപ്ന സാക്ഷാത്കാരം എളുപ്പമാക്കും. വികസിത ഭാരത സങ്കല്പത്തിൽ സാധാരണക്കാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികത്തിൽ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണിയുമെന്ന ആത്മവിശ്വാസമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്.
0: ഭാരതം ഒരു വികസന രാജ്യമായി തുടരുകയല്ല വേണ്ടത്, സ്വയം പര്യാപ്തത നേടി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം ആവിഷ്കരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ സ്വതന്ത്ര രാജ്യം എന്നുള്ളൊരു ഭാവത്തിലേക്ക് വളരുവാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പമാണ് 2047 വികസിത ഭാരതം എന്ന സങ്കല്പം ഉണ്ടായിരിക്കുന്നത്. വികസിത ഭാരതം എന്നൊരു ലക്ഷ്യത്തിൻ്റെ വർഷം മാത്രമാണ് 2047. വികസിച്ചുകൊണ്ടിരിക്കുന്നതിൽ പങ്കാളികളാകുക എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം ഓരോ വ്യക്തികളും ഏറ്റെടുക്കേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. വികസനത്തിൽ ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. നമ്മളിപ്പോൾ പല മേഖലകളിലും ഉൽപ്പാദന മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അപ്പോഴെല്ലാം അതിനെ തൊഴിലധിഷ്ഠിതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊഴിൽ ചെയ്യുന്ന ആളിനപ്പുറം തൊഴിൽ ദാതാവാകുവാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന ഒരു സംവിധാനം, അത് ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഇനിയുമുണ്ട് ഒട്ടേറെ വികസിക്കാൻ, ഇനിയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒട്ടേറെ ധാരണമുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാങ്കേതിക സംവിധാനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പോരായ്മകളാണ്. ആ പോരായ്മകളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് നാം വ്യത്യസ്ത മേഖലയിൽ നൈപുണ്യ പരിശീലനം നടത്തണം. ഏത് ജോലി ചെയ്യുവാൻ വേണ്ടിയും ആൾക്കാരെ പര്യാപ്തരാക്കുന്ന, സാങ്കേതിക ജ്ഞാനമുള്ളവരാക്കുന്ന സംവിധാനത്തിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടിരിക്കുന്ന ചില പോരായ്മകൾ, ആ പോരായ്മകൾ നാം തിരുത്തേണ്ടതുണ്ട്. ആ മേഖലകളിലേക്ക് നാം കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. 2047 എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം, അത് വികസിത ഭാരതത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറ്റുവാൻ വേണ്ടി നാം ഓരോ ആൾക്കാരും പ്രവർത്തിക്കേണ്ടതുണ്ട്.
1: 12 വർഷങ്ങളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനകരമാണ്. നവഭാരതത്തിന്റെ വികസന സങ്കല്പങ്ങൾ അതിന്റെ പ്രയാണം തുടരുന്നു. ദരിദ്രക്ഷേമവും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ പ്രാതിനിധ്യവും പ്രഥമ മുൻഗണനയാക്കി ജനപങ്കാളിത്തത്തോടെ ഇന്ത്യ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ഇന്നത്തെയും നാളത്തെയും തലമുറകളാണ്. സുസ്ഥിര വികസനത്തിന്റെ നയപരിഷ്കാരങ്ങൾ ഇന്ത്യയെ ആഗോള നേതൃസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഒപ്പം വികസിത ഭാരത സങ്കല്പത്തിന് ഊർജമേകി മുന്നേറാം.

വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കവിയും എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ കാവാലം ശശികുമാർ. ആശയം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം അനുഷ ആത്മപ്രകാശ്, എഡിറ്റർ വി കെ സുരേഷ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ.

0: വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നീലത്താമര, ഈ ചിത്രത്തിൽ ബൽറാം വിജയപ്രകാശ് എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി ശരത്തിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയ ഗാനം കൈതപ്രത്തിന്റെ വരികൾ, ചിത്രം ക്ഷണക്കത്ത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: യേശുദാസ് പാടിയ ഗാനം ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ONV യുടെ ഭാവന ജോൺസന്റെ ഈണം.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കാൻ ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. VBG റാംജി പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അടുത്ത മാസം 1 പുതിയ നിയമം നിലവിൽ വരും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുക. കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലെ സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്റർ ഏജൻസി ഗ്രൂപ്പിന്റെ താമരശ്ശേരി താലൂക്ക് തലയോഗം വൈകിട്ട്. താലൂക്ക് പരിധിയിലെ എല്ലാ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. CPIM പേരാവൂർ ഏരിയ കമ്മിറ്റിയിലെ മുഴക്കുന്ന് ലോക്കലിൽപ്പെട്ട വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി വി ശരത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ വാർഡുകളിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചു. പന്നിശല്യം പ്രതിരോധിക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനമായി. നാളെ ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനെ വരവേൽക്കാൻ തിരുവനന്തപുരത്ത് ഫുട്ബോൾ ആരാധകർ സംഘടിപ്പിച്ച സംഗമം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ ജോപോൾ അഞ്ചേരി, VP ഷാജി, മാത്യു വർഗീസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. സിന്ദൂരരേഖ ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണിനി. കൈതപ്രത്തിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

0: കണ്ണങ്കണ്ടി മഴക്കാല മേള
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി
2: അദ്വൈതം. ഈ ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ MG രാധാകൃഷ്ണന്റെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കി. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായ 4399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്.

കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കി. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായ 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 നരേന്ദ്രമോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 4,399 ദിവസങ്ങളിൽ ഇന്ത്യ വിവിധ മേഖലകളിൽ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. സാമ്പത്തിക വളർച്ചയും ഡിജിറ്റൽ പരിവർത്തനവും മുതൽ അടിസ്ഥാന സൌകര്യ വികസനം, സാമൂഹിക ശാക്തീകരണം, ശക്തമായ ആഗോള സാന്നിധ്യം എന്നിവ വരെ വികസനത്തിലും പൌരക്ഷേമത്തിലും സുസ്ഥിരമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം. പരിഷ്കാരങ്ങൾ, സാമ്പത്തിക സേവനം ലഭ്യമാക്കൽ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഉൽപ്പാദന വളർച്ച എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും കാരണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച ലോക നേതാക്കൾ. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്കുവേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യയ്ക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായിക പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂ ഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മാരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അഭിപ്രായപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ NDA ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃവുമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ, 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1.5 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജിറാംജി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. July 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40% വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണ ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്ത് ഗുണനിലവാര വിദ്യാഭ്യാസം, ആഗോള പഠന പങ്കാളിത്തം, ഗവേഷണ സഹകരണം എന്നിവ 3 വിദേശ സർവകലാശാലകളും ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതിക വിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു.
ആധുനിക സാങ്കേതിക

0: വിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽകൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സൈബർ വഴി തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകൾ വഴി രാജ്യത്ത് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായും ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ പറഞ്ഞു. രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതിരാജ തേനിയിലെ അല്ലി നഗരം ഗ്രാമത്തിൽ നിന്ന് മദുരാശിയിൽ എത്തിയതിനുശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റി എഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 16 വയസ്സിനിലെ സിഗപ്പ് റോജാക്കൾ മുതൽ മര്യാദ, അലൈകൾ ഒഴിവതില്ലേ, വേദം പുതിയത്, നാടോടി തെൻറൽ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ്. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുക. കൊല്ലം ജില്ലയിൽ പ്രതിവർഷം 20 ലക്ഷം സഞ്ചാരികളെ ലക്ഷ്യമാക്കി വിനോദസഞ്ചാര വികസനത്തിന് വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് പറഞ്ഞു. അഷ്ടമുടി കേന്ദ്രീകരിച്ച് രാജ്യാന്തര നിലവാരത്തിൽ വിനോദോപാധികളാണ് ഉദ്ദേശിക്കുന്നതെന്നും ജെൻ സി മാത്രമല്ല ജെൻ ആൽഫയെ കൂടി കണക്കിലെടുത്ത് ഗെയിമിംഗ് സോണുകൾ സജ്ജമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സഞ്ചാരികൾ കൂടുതൽ ദിവസം തങ്ങുന്ന രീതി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയെ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. വയനാട്ടിൽ ശികല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് മന്ത്രി ജില്ലയിൽ സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ശികല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38-ആയി. സ്കൂൾ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഹോട്ടലുകളിലും തട്ടുകടലുകളിലും കർശന പരിശോധന നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ആർക്കവേഴ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കവേഴ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനം ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15-ന് പ്രസിദ്ധീകരിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കോഴിക്കോട് നടത്തിയ സിറ്റിംഗിൽ 45 പരാതികൾ തീർപ്പാക്കി. നേരത്തെ ലഭിച്ച 50 പരാതികളാണ് പരിഗണിച്ചത്. ആശ്രിത നിയമനം നൽകണമെന്ന ഗവൺമെന്റ് ഉത്തരവുണ്ടായിട്ടും LDC നിയമനം ലഭിച്ചില്ലെന്ന RSC വലിയപ്പോയിൽ സ്വദേശിയുടെ പരാതിയിൽ അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ഇപ്പോൾ MG ശ്രീകുമാറും സുജാതയും പാടിയ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം പവിത്രം. ONV യുടെ വരികൾ, ശരത്തിന്റെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയും പവന് 3,160 രൂപ കുറഞ്ഞ് 109,160 രൂപയുമാണ്.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Regal Jewelers Gold Rate ini naale raavile 10:30 ne kelka.
2: Regal Jewelers
3: Gold Gold Rate.
1: Regal Jewelers, Mau Road, Kozhikode, innathe swarnavila.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram and Kozhikode.
4: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
5: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
6: വേണ്ട, ആദ്യം സേവിങ്സ്,
5: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
6: എന്നാലും ആ ജിമിക്കി
5: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
8: പ്രിയ ഗീതം,
0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രിയഗീതം പരിപാടി ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 11 മണിവരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. നമ്പറുകൾ 04 95 എന്ന STD കോഡിൽ 2366174, 2366176. മൊബൈൽ നമ്പർ 9447444800. മഴയെത്തും മുൻപേ ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനത്തോടെ ഇന്നത്തെ പ്രിയഗീതം ആരംഭിക്കാം. കൈതപ്രത്തിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ ഈണം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
4: 55 വലിയ എൽ ഇ ഡി ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. ഇ എം ഐ 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
5: പ്രിയ ഗീതം.
6: പ്രിയ ഗീതത്തിൽ ഇനി പ്രേമ പരപ്പനങ്ങാടിയുടെ ഇഷ്ടഗാനം കേൾക്കാം, ബ്രഹ്മചാരി. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത് വയലാറിന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: പ്രിയ ഗീതം
5: ദീപ ബാലശ്ശേരിയുടെ ഇഷ്ടഗാനം തൂവൽ കൊട്ടാരം. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: പ്രിയ ഗീതം,
4: യേശുദാസ് പാടിയ ഗാനം ചിത്രം ഇന്നലെ. കൈതപ്രത്തിൻ്റെ വരികൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ബേപ്പൂരിൽ നിന്നും രാധിക.

0: ലാഭമല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
5: പ്രിയ ഗീതം,
6: എം എസ് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകിയും എ കെ സുകുമാരനും പാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം കടത്തുകാരൻ, ഗാനരചന വയലാർ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ദേവൻ, കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: യേശുദാസ് പാടിയ ഗാനം ചിത്രം അമ്മ കിളിക്കൂട്, കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു സന്ധ്യ പാലാഴി.

ഉറവുകോലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനയത്തോടും സമർപ്പണബോധത്തോടും കടമാ നിർവഹണത്തോടും കൂടി നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ പതിറ്റാണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 30-നകം RBI പേപ്പർ കറൻസി പിൻവലിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര ഗവൺമെന്റ്. PIB ഫാക്ട് ചെക്ക് വിഭാഗം അവകാശവാദം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ KG സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അധികൃതരുമായി ചർച്ച നടത്തും. വയനാട്ടിൽ ഉയർന്ന ഷിഗല്ല സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി. കോളിയാടി AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ആണ് ഇത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ ഇന്ന് വൈകിട്ട് 5 വരെ തിരുത്തലുകൾ വരുത്താം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15-ന് പ്രസിദ്ധീകരിക്കും. സ്വർണവില പവന് 3160 രൂപ കുറഞ്ഞ് 1,09,160 13,645 രൂപയാണ് ഗ്രാമിന്. പാലക്കാട് മലമ്പുഴ ഡാമിൽ ഇന്നലെ വൈകിട്ട് കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. അമൃതം എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് M. ജയചന്ദ്രൻ ഈണം നൽകി ജി വേണുഗോപാൽ പാടിയത്.

0: നിലമ്പൂർ ITDP ഓഫീസ് പരിധിയിലെ MRS പ്രീമെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലേക്ക് കുക്ക് വാച്ച്മാൻ ആയ FTS തസ്തികകളിലെ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ June 12 രാവിലെ 10:30 മുതൽ 4:30 വരെ നടക്കും. റെസിഡൻഷ്യൽ സ്വഭാവമുള്ളതിനാൽ MRS ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള 20-നും 45-നും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് ജാതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം. 4 തസ്തികകളിലേക്കും 7-ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. കുക്ക് തസ്തികയിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഫുഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0493122-3-1.
1: മഴയും ചായയും പിന്നെ OTTയിലൊരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
0: ജിഷ രാമൻ കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ONV വരികൾ ജോൺസന്റെ ഈണം.

2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ

ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ജൂൺ 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C പ്ലസ് ടുവിന് മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ ITDP നിലമ്പൂർ, ഫോൺ നമ്പർ 0 4 9 3 1 2 2 0 3 1 5.

0: 07 03 68. എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, ഫോൺ നമ്പർ 09 49 06 07 03 69. പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, ഫോൺ നമ്പർ 09 49 06 07 04 00.
1: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
2: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: നളിനി എരവന്നൂരിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്, വരികൾ എഴുതിയത് PK ഗോപി, സംഗീതം നൽകിയത് ജോൺസൺ.

ചിത്രം തേന്മാവിൻ കൊമ്പത്ത്, എം ജി ശ്രീകുമാറിൻ്റെ സ്വരം. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വയനാട് ബത്തേരിയിൽ നിന്നും ദിവ്യ.

0: കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വർഷ പി ജി ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. എ ഐ ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കോഴ്സിൽ രണ്ട് സെമിസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, എ ഐ പ്രോംപ്റ്റിംഗ്, എ ഐ കണ്ടന്റ് ക്രിയേഷൻ, യു ഐ യു എക്സ് വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. എ ഐ കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. ജൂൺ 15-നകം www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഈ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പറുകൾ 9946823812, 9846512211.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: ഇളയ നില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: പറമ്പിൽ ബസാറിൽ നിന്നും വസന്തം സുനിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം യേശുദാസ് പാടിയത് മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിൽ നിന്നും. ഗാനശില്പികൾ ആർ കെ ദാമോദരൻ, എം കെ അർജുനൻ.

കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.

0: സാൻഡൽ ഹർബൽ ചന്ദൻ കാ എഹ്സാസ്.
1: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫ് ഉള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: റഫീഖ് അഹമ്മദ്, ബേനി ഇഗ്നിഷ്യസ് കൂട്ടുകെട്ടിൽ സുധീകുമാർ, ജോത്സ്ന എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ശൃംഗാരവേലൻ എന്ന ചിത്രത്തിൽ നിന്നും ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഹരിപ്പാട് നിന്നും രേഖ.

0: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് DCA, DTP, ഹോർട്ടിക്കൾച്ചർ, റിട്ടെയിൽ മാനേജ്മെന്റ്, ഹൗസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ June 15 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0494523513, മറ്റൊരു നമ്പർ 7025692560.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
4: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
3: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
0: കണ്ണൂരിൽ നിന്നും താഹ, ഫൈസൽ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഷഹബ സമൻ പാടിയത് നീലവെളിച്ചം എന്ന ചിത്രത്തിൽ നിന്നും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: പ്രഭാവർമ്മയുടെ വരികൾക്ക് ഉണ്ണിമേനോൻ ഈണം നൽകി. ഉണ്ണിമേനോൻ പാടിയ ഗാനം സ്ഥിതി എന്ന ചിത്രത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളിമാട് കുന്നിൽ നിന്നും ജയൻ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: വിനയൻ കൊട്ടപ്പുറം ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ ബിജു തിരുമല, എസ് ബാലകൃഷ്ണൻ.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
3: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്ങണ്ടി.
4: ബാബു രാമനാട്ടുകർ ആവശ്യപ്പെട്ട ഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ശ്രീകുമാരൻ തമ്പി രചിച്ച് എം കെ അർജുനൻ ഈണം നൽകിയിരിക്കുന്നു.

0: യോ ചോയ്സിൻ്റെ ഇപ്പോഴത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കേൾക്കാം വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
5: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. കാസർഗോഡ് SFI സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കടൽത്തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി രൂക്ഷം. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 കപ്പലിൽ നിന്നും കടലിൽ ഒഴുകിപ്പരുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരക്കടിയുന്നത്.

കോട്ടയം കൂട്ടിക്കൽ വിസ തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന ട്രാവൽ ഏജൻസി ഉടമ പാലക്കുന്നേൽ അനീഷ് ഉമ്മർ പോലീസ് പിടിയിൽ. ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നാണ് മുണ്ടക്കയം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവിനാണ് പരിക്ക്. വയനാട് പുൽപ്പള്ളി മരക്കടവ് മൂന്നുപാലം ഭാഗത്ത് ഇന്നലെ വീണ്ടും പുലി ഇറങ്ങി ആടിനെ കൊന്നു. പരിസരത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,50,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. July 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40%

സ്ഥാനം വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് സി എൻ ജി ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. വീടുകളിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും എൽ പി ജി കണക്ഷനുകൾ പി എൻ ജി കണക്ഷനുകളായി മാറ്റാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും ചില ആളുകൾ നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെന്റ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ എൻ ഡി എ ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃത്വമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ 10 സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതികവിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതികവിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽക്കൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനമോ പ്രായമോ കണക്കാക്കാതെയാണ് സൌജന്യയാത്രയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTCക്ക് വർഷം 800 രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 6 KSRTC വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാർഗ്ഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. രാജ്യം പത്മപുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 6 ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതിരാജ തേനിയിലെ അല്ലിനഗരം ഗ്രാമത്തിൽ നിന്ന് മദിരാശിയിൽ എത്തിയതിനുശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റിയെഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. സലീം കുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീം കുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാറെന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അഭിനേതാവായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതി വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഉയർന്ന സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൂക്കോട് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയത്. ദേശീയപാത 66 3 നടപ്പാതകൾക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. കന്നേറ്റി, പരിമണം, നീണ്ടകര എന്നിവിടങ്ങളിലാണ് പുതിയ അടിപ്പാതകൾക്ക് അനുമതി ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു.

0: ആണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി രൂക്ഷമായി. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരയ്ക്കടിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. കപ്പലപകടത്തെ തുടർന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ താൽക്കാലികമായി ഇവ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പിന്നീട് മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. പ്ലാസ്റ്റിക് തരികൾ കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതിന്റെയോ അവയിൽ സൂക്ഷ്മജീവികൾ വളരുന്നതിന്റെയോ സൂചനയാണിത്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്. മാലിന്യം നീക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും സമുദ്ര ഗവേഷണ സംരക്ഷണ സംഘടനയുടെയും ആവശ്യം.
0: ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ നിന്നും 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. CMFRIയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി എൻവയൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. വലിയ പറമ്പിൽ മേലേതിൽ സുരേഷ് ബാബുവിന്റെ വീടാണ് തകർന്നത്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. അദ്ദേഹത്തിന് പകരമായി പ്രസീദ് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു. ടീം മാനേജ്മെന്റും മെഡിക്കൽ ടീമുമായി ചർച്ച നടത്തിയതിനുശേഷം സിറാജിന് വിശ്രമം നൽകാൻ നിർദ്ദേശിച്ചതായി BCCI അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസൺ August 20 മുതൽ September 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1.5 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം. ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഇന്ന് 1-2 ഗാനോത്സവം. ശ്രോതാക്കൾക്ക് വാട്സപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഹായ് എന്ന് മാത്രം അയക്കേണ്ടതില്ല, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടോളൂ. നമുക്ക് ഗാനോത്സവത്തിലൂടെ അത് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ തന്നെ ആവശ്യപ്പെടാം.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ

FM പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വരുമാനമോ പ്രായമോ ഇതിന് കണക്കാക്കില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTCക്ക് വർഷം 800 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി. 6 മാസത്തിനകം KSRTC വരുമാനം വർദ്ധിപ്പിക്കാൻ മാർഗ്ഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇക്കാര്യത്തിൽ ഇറക്കിയ സർക്കുലർ നിലനിൽക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നടൻ സലീം കുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീം കുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വം

യോഗത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങിൽ മന്ത്രി സി പി ജോൺ അധ്യക്ഷത വഹിച്ചു. 3 മാസത്തിനിടെ മരിച്ച അംഗങ്ങളുടെ 10 കുടുംബങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫ് 10 ലക്ഷം രൂപ സഹായധനം മറ്റന്നാൾ വ്യാപാര ഭവനിൽ വിതരണം ചെയ്യും. ഇതുവരെ 27 കോടി രൂപ വിതരണം ചെയ്തതായി ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനം ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. 10 മലയാലപ്പുഴ പുതുക്കുളം വട്ടത്തറയിൽ ജനവാസ മേഖലയിൽ ഇന്നും കാട്ടാനക്കൂട്ടമിറങ്ങി. 2 ആനകൾ പ്രദേശത്ത് തുടരുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണ്. ആനകളെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാൻ ശ്രമം തുടരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം. ഗാനോത്സവത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയാണിത്. ഇന്ന് ഗാനോത്സവത്തിലേക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400224440. നരിവേട്ട എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം കേൾക്കാം. കൈതപ്രം ജേക്സ് ബിച്ചോയ് കൂട്ടുകെട്ട്. പാടിയവർ സിദ് ശ്രീറാം, സിതാര, കൃഷ്ണകുമാർ.

ലജ്ജാവതി എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ജനതാ റോഡിൽ നിന്നും സുബൈദ, നജീബ് എന്നിവർ.

ചാത്തമംഗലത്തു നിന്നും ശോഭന രാഘവൻ കാത്തിരിക്കുന്നു സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ജി ദേവരാജൻ.

ബിന്ദു ഉണ്ണിരാജ് കേൾക്കാൻ കാത്തിരിക്കുന്നു അങ്ങാടി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ ശ്യാമിന്റെ ഈണം.

ഗാനോത്സവത്തിൽ ഇനി ജിഷ കുന്നമംഗലം ആവശ്യപ്പെടുന്ന ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എസ് ബാലകൃഷ്ണനീണം നൽകി യേശുദാസും ചിത്രയും പാടിയത് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിൽ നിന്നും.

കാവാലൻ നാരായണ പണിക്കർ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, വാടകയ്ക്കൊരു ഹൃദയം എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആനമങ്ങാട് നിന്നും ബാബു, ഷഫീഖുൽ ഇസ്ലാം എന്നിവർ.

ഗാനോത്സവത്തിൽ ഇനി വടകരയിൽ നിന്നും സാനു ആവശ്യപ്പെട്ട ഗാനമാണ് ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പി, MS ബാബുരാജ്.

മേപ്പയ്യൂരിൽ നിന്നും രമേശ് ബാബു. കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉയരം ഞാൻ നാടാകെ എന്ന ചിത്രത്തിൽ വി ടി മുരളി പാടിയ ഗാനം. ഒ എൻ വിയുടെ വരികൾ കെ പി എൻ പിള്ളയുടെ ഈണം.

ഗാനോത്സവത്തിൽ ഇനി മാങ്കാവിൽ നിന്നും ബേബി, മിഥുൻ, മിതുഷ എന്നിവരുടെ ഇഷ്ടഗാനമാണ് ചിത്രം എന്ന ചിത്രത്തിലും ജി ശ്രീകുമാർ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ കണ്ണൂർ രാജൻ്റെ ഈണം.

ചിത്രം കുട്ടിക്കുപ്പായം. പാടിയത് പി ലീല, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മാത്തറയിൽ നിന്നും രമ രാധാകൃഷ്ണൻ.

ഗാനോത്സവം തുടരുന്നു. പന്തീരങ്കാവിൽ നിന്നും രമ്യ കാത്തിരിക്കുന്നു. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ വിനീതി ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയ ഗാനത്തിനായി. മനോമഞ്ചത്തിന്റെ വരികൾ ഷാൻ റഹ്മാന്റെ ഈണം.

ഗാനോത്സവത്തിൽ അവസാനമായി ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ ദേവാനന്ദ്, ജോത്സ്ന, സോണിയ എന്നിവർ പാടിയ ഗാനമാണ് വയലർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിൻ്റെ ഈണം. കൈമ്പാലത്തു നിന്നും ബബിച ആവശ്യപ്പെട്ടതാണ് ഈ ഗാനം.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോത്സവത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനോത്സവം വീണ്ടും നാളെ ഇതേ സമയം.
1: ഗാനോത്സവം
0: ഇനി അല്പസമയത്തിനകം കേൾക്കാം. മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

0: News.
1: Facebook's parent company Meta today announced that it will establish its first AI-enabled data center in India. As part of the agreement, Meta and Reliance Industries will build a data center with 168 megawatt capacity at Jamnagar in Gujarat, which Meta will lease with options to scale. The government has refuted several social media posts falsely claiming that the Reserve Bank of India or RBI will withdraw paper currency notes and replace them with the plastic currency notes from the 30th of this month. Fact-check unit of the Press Information Bureau has termed the claim as fake. PIB clarified that according to the RBI, there are no plans to withdraw paper currency notes or replace them with plastic currency notes by the end of this month. The India Meteorological Department or IMD has said that Delhi NCR is expected to experience significant weather changes over the next 3 days, with thunderstorms, dust storms and rainfall likely to bring much needed relief from the scorching temperatures. Arunachal Pradesh, Assam, Meghalaya, Sikkim, coastal Karnataka and sub-Himalayan West Bengal are likely to witness heavy to very heavy rainfall at isolated places during the day. Benchmark domestic equity indices were trading around 0.6% up in the afternoon session today. The Sensex rose 568 points to 74,487, while the Nifty added 136 points to 23,378 when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi sets record as India's longest-serving elected Prime Minister. Cabinet passes a resolution applauding the historical achievement. Union Cabinet clears development projects worth more than 4,700 crore rupees, including extension of Ahmedabad Metro and government office and residential complexes in Amravati. NDA to meet in New Delhi to celebrate Prime Minister's achievements and completion of 12 years of government. Iran carries out attacks against U.S. bases in Jordan and other targets in Gulf. U.S. responds with strikes on Iranian targets. At least 13 people, including 11 children, killed in Pakistani airstrikes in Afghanistan. And Met Department predicts significant weather changes in Delhi NCR region in next 3 days, likely to bring relief from scorching heat. And with that, we end the midday news.
2: ആകാശവാണി
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42nd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
4: എത്ര വിചിത്രമാണ് കുറ്റവും ശിക്ഷയുമെന്ന ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതത്തിൻ്റെ വിചിത്രത തന്നെയാണ് പലപ്പോഴും നമ്മുടെ കാപട്യങ്ങളാണ് ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് ഡോസ്റ്റോവ്സ്കി നമ്മെ ക്ഷണിക്കുന്നത്. കപടതകളുടെ മുഖം മൂടി വലിച്ചു കീറുന്ന രംഗങ്ങളിലേക്ക് ഇനി നമ്മൾ അല്ല ഇനിയും നമ്മൾ പ്രവേശിക്കുകയാണ്. അസാധാരണ മനുഷ്യൻ എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് റസ്കോൾനിക്കോവ് രണ്ടുപേരെ കൊല്ലുന്നു. പാവപ്പെട്ടൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിക്കോവിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാനെത്തുന്ന ലൂഷൻ എന്ന ലുബ്ധൻ പണമൊത്തിരി ചെലവാക്കിയെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി പ്രസ്ഥാനം നടത്തുന്ന ആൻഡ്രി മുൻപ് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത മർമലഡോവിൻ്റെ ഭാര്യ കാതറീനിയെ തല്ലിയ കക്ഷിയാണ്. ആൻഡ്രിയോടൊപ്പമാണ് ഇപ്പോൾ ലൂഷനും താമസിക്കുന്നത്. ന്യായീകരണങ്ങളുടെ പുറംതൊലി പൊളിച്ചു കളഞ്ഞാൽ മാത്രം അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഉള്ളറിയാം.
5: ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ വന്ന ശേഷം ആൻഡ്രി, നിങ്ങളോടൊപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
6: അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? നിശ്ചയിച്ചു ഉറപ്പിച്ചോ ലൂഷൻ?
5: ഇല്ല, അടുക്കുന്നില്ല.

0: സമ്മതിക്കുന്നില്ല. ഓ, പലവിധ തടസ്സങ്ങൾ. പിന്നെ അവളുടെ സഹോദരന് തീരെ താല്പര്യമില്ല. എന്നാലും എനിക്കങ്ങ് വിട്ടുകളയാൻ വയ്യ.
1: ലൂഷൻ, നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണല്ലോ വാശി പിടിക്കുന്നത്.
0: എങ്ങനെ വിട്ടുകളയും?
1: ഇഷ്ടമില്ലാത്ത വിവാഹം വാശിയിൽ എങ്ങനെയും നടത്തുമെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് വിട്ടുകള.
0: ആൻഡ്രി, നിങ്ങൾ പറയുന്നത്
1: മാന്യന്മാർക്ക് ചേർന്ന ഏർപ്പാടല്ലെന്ന്.
0: ഓഹോ, അപ്പോൾ ഞാൻ ചെലവാക്കിയ തുകയോ?
1: നിങ്ങൾ എന്ത് ചെലവാക്കി? പിശുക്കൻ, നിങ്ങൾ പണം ചെലവാക്കി പോലും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തൊരു മാന്യ

0: എന്താ ആ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെ ഇന്നലെ വന്ന് വിളിച്ചതല്ലേ അതിൽ പങ്കെടുക്കാൻ?
1: ഓ, അവരുടെ ദാരിദ്ര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ റസ്കോൾനിക്കോവ് കൊടുത്ത പണം മുഴുവൻ ഈ വിരുന്നിന് ചെലവഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് വരുന്ന വഴി അവരുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വീഞ്ഞും മറ്റുമായി ഗംഭീര ഒരുക്കങ്ങൾ. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ആ, എന്നെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തോ, ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഇനി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല.
0: നിങ്ങളോട് അവർ സംസാരിച്ചതല്ലേ?
1: ഇന്നലെ കണ്ടു, സംസാരിച്ചു. അത് ശരിയാണ്. ഒരു സർക്കാർ ഗുമസ്തന്റെ അഗതിയായ വിധവ എന്ന നിലയിൽ അവർക്ക് താൽക്കാലികമായി സഹായധനം എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാലാവുന്നത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിലാണ് അവർ ക്ഷണിച്ചത്. ഒരു ഒരു ഒരു ഔദാര്യം.
0: എന്തായാലും ഞാനും പോകുന്നില്ല.
1: ആ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ അവരെ തല്ലിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പോയി അവരുടെ സൽക്കാരം സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി.
0: നിങ്ങൾ ഈ പറയുന്നേ?
1: ആ, ഒരു മാസം മുമ്പ് നിങ്ങൾ ആ കാതറിനെ തല്ലിയില്ലേ? അത് മറന്നുപോയോ? അപ്പോ അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ആദർശങ്ങൾ, അബലകളായ സ്ത്രീകളെ കുറിച്ചുള്ള ആദർശങ്ങൾ.
0: ആഹാ, ഇതെല്ലാം അപകീർത്തികരങ്ങളായ പ്രസ്താവങ്ങളാണ്. വിഡ്ഢിത്തം. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
1: നിങ്ങളൊരു സ്ത്രീപക്ഷവാദിയാണ്, എന്നാൽ ചെയ്യുന്നതെല്ലാം സ്ത്രീവിരുദ്ധവും. നിങ്ങൾ അവരെ തല്ലിയില്ലേ?
0: അപ്പം അങ്ങനെ ആയിരുന്നില്ല സംഗതികൾ. നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആത്മരക്ഷാർത്ഥം മാത്രമാ ഞാനപ്പോ പ്രവർത്തിച്ചത്.
1: ഓഹോ, നിങ്ങളവരെ കയ്യേറ്റം ചെയ്തോ? ന്യായീകരണം ഒന്നും കണ്ടുപിടിക്കണ്ട.
0: ബലപ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ എന്റെ അടുത്തേക്ക് ഓടി വന്ന് ശാരീരികമായി അവരെ ആക്രമിക്കുകയായിരുന്നു. എന്നെ ആക്രമിക്കാനേ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്തു ചെയ്യണമായിരുന്നു? എന്നെ ഇഷ്ടം പോലെ ദ്രോഹിച്ചോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? ഞാൻ അവരെ പിടിച്ചു തള്ളി.
1: നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, അവരെ പിടിച്ചു തള്ളിയല്ലോ. കൊള്ളാം നിങ്ങളുടെ സ്ത്രീവാദം. നിങ്ങളുടെ തള്ളലിൽ അവർ മലർന്നടിച്ചു വീണു, നിലവിളിച്ചു, ശരിയല്ലേ?
0: അതെ, സ്ത്രീകൾ എല്ലാ രീതിയിലും പുരുഷന്മാർക്ക് തുല്യരാവണം.
1: കൊള്ളാം നിങ്ങളുടെ ആദർശം.
0: സ്ത്രീകൾ ശാരീരിക ശക്തിയിൽ പോലും പുരുഷന്മാർക്ക് തുല്യരായിരിക്കണം. അപ്പോ പരസ്പരം പോരാടുകയില്ല. ഭാവി സമൂഹത്തിന് പോരാട്ടം വിഭാവനം ചെയ്യാനേ പറ്റില്ല. ഇപ്പോ ഉണ്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവില്ല.
1: നിങ്ങളുടെ നിലപാടിൽ എനിക്ക് യോജിപ്പില്ല.
0: എന്തുകൊണ്ടില്ല?
1: പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്.
0: ഞാനുള്ളത് തുറന്നു പറയുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ എനിക്കാവില്ല.
1: അവർ ക്ഷണിച്ചതല്ലേ, പോകാതിരിക്കുന്നത് എന്തുകൊണ്ട്?
0: നിങ്ങൾ പോകുന്നില്ലല്ലോ. ഞാൻ ക്ഷണിച്ചവരെ അപമാനിക്കുകയല്ല.
1: ഓ, അതിന് നിങ്ങൾക്ക് ന്യായീകരണങ്ങളുണ്ട്, കണ്ടില്ലേ?
0: തീർച്ചയായും അപമാനിക്കലല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നാ അതിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുക. പരിഷ്കരണ പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം, ആചാരങ്ങളിലല്ല.
1: നിങ്ങളുടെ ന്യായം കൊള്ളാം.
0: പരിഷ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കണം, അല്ലെങ്കിൽ ഒരാശയം. ആ വിത്തിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരും. ഞാൻ എങ്ങനെ അപ്പോ അവരെ അപമാനിക്കും?
1: ഓഹ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേ, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. ഹെൻറി, നിങ്ങൾ ഇനി ഒരു ഉദാഹരണം പറയും. നിങ്ങളെ എനിക്ക് നന്നായി അറിയാം.
0: ലൂഷൻ, നിങ്ങൾ തെറേബിയവ എന്നൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഇല്ല. കണ്ടോ കണ്ടോ കണ്ടോ കണ്ടോ, കഥ വന്നല്ലോ. ആ, തെറേബിയവ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
0: സ്വതന്ത്ര വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ മാതാപിതാക്കൾക്ക് കത്തെഴുതി. അവരുടെ ദാമ്പത്യ ജീവിതം 7 വർഷത്തോളം നീണ്ടുനിന്നു. പിന്നെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് പോയി.
1: ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്നിട്ട് ഭർത്താവ്?
0: അവള് ഭർത്താവിനെഴുതി, നിങ്ങളോടൊപ്പം സന്തുഷ്ടിയായി കഴിയാൻ എനിക്കാവില്ലെന്ന്. സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള പല സംഗതികളും മറച്ചുവെച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാനാവില്ലെന്ന്.
1: ആ, ഇനി കഥ മനസ്സിലാവും. അടുത്ത വിവാഹം കഴിക്കുന്നു, അതും കളയുന്നു, പിന്നെ 3-ാമത്തേത്.
0: ഇനി എത്ര വിവാഹം ആയിക്കൊള്ളട്ടെ, എന്ത് വ്യത്യാസമുള്ളത്? അതെല്ലാം 2-ാം വിവാഹം മാത്രമാണ്.

0: എന്റെ അച്ഛനമ്മമാർ മരിച്ചതിന്റെ ദുഃഖം മനസ്സിലാവുന്നത് ഇപ്പോഴാ. എങ്കിലും അവർ ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം എതിർത്തേനെ. നിഷേധമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത. എന്റെ ചിന്താഗതി പിടികിട്ടുന്നുണ്ടല്ലോ.
1: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ ഇന്നലെ മരിച്ച വ്യക്തിയുടെ നിഷ്കളങ്കയായ മകളെ നിങ്ങൾക്കറിയാമോ? സോണിയ. ആളുകൾ അവളെപ്പറ്റി പറയുന്നതിൽ വാസ്തവം വല്ലതുണ്ടോ?
0: എനിക്കെങ്ങനെ പറയാൻ കഴിയും. എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ സാധാരണ അവസ്ഥ അതാണ്.
1: നിങ്ങളും അവളെ പഴിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു.
0: ഞാനോ? സോണിയെ ഞാൻ പഴിക്കുകയോ? നിർബന്ധപൂർവം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം. എന്തായാലും അവൾ ചെയ്യുന്നത് ശരിയാണ്. അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, കുടുംബം നോക്കുന്നു. ശരീരമാണ് അവളുടെ മൂലധനം. അത് സ്വന്തം ഇഷ്ടാനുസരണം വിൽക്കാൻ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട്.
1: സാമൂഹിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള പ്രതിഷേധം അല്ലേ? സോണിയ ചെയ്യുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയാണോ?
0: അതെ, ഞാൻ അവളെ ബഹുമാനിക്കുന്നു. എനിക്ക് സോണിയെ കാണുന്നത് തന്നെ ആഹ്ലാദമാ.
1: എന്നിട്ടാണോ ഈ കെട്ടിടത്തിൽ നിന്നും അവളെ പുറത്താക്കിയത്?
0: അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ കാദറിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ്. ഞാൻ ഒരിക്കലും സോണിയെ പ്രേമിക്കാൻ പോയിട്ടില്ല. ഞാൻ അവളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവളുടെ മനസ്സിൽ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ. അവളുടെ പ്രതിഷേധം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. സോണിയയ്ക്ക് എന്തായാലും ഇവിടെ കഴിയാൻ ആവില്ലായിരുന്നു. അവൾക്ക് സ്വയം തോന്നി, അങ്ങനെയാ അവൾ താമസം മാറ്റിയത്.
1: നിങ്ങളുടെ സംഘടനയിൽ ചേരാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു?
0: ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രത്യേക അംഗത്വമൊന്നുമില്ല. സമൂല മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊപ്പം അതിൽ ചേരാം. ഇവിടെ വിഡ്ഢിത്തമായി തോന്നുന്നത് അവിടെ വിവേകമായി കണക്കാക്കപ്പെടുന്നു. അവളും ഞങ്ങളോടൊപ്പം ഉണ്ട്.
1: ഇപ്പോ നിങ്ങൾ സോണിയയ്ക്ക് വേണ്ടി വാദിക്കുകയാണോ?
0: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവം അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
1: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
0: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
1: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
0: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു. വാസ്തവത്തിൽ അവൾ വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
1: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
0: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇന്ന് വൈകിട്ട് 6:02 ഗാനകേളി, 7:35 കേൾക്കാം യുവവാണി.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകൾ.

0: ഭൂപീന്ദർ സിംഗ് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

എഫും പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്ന പ്രമേയം കേന്ദ്രമന്ത്രിസഭ പാസാക്കി. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും പാർശ്വവൽകൃതരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിച്ചതിന് പ്രധാനമന്ത്രിക്ക് പ്രമേയത്തിൽ അഭിനന്ദനം. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ കറൻസി നോട്ടുകൾ പിൻവലിച്ച് പകരം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ രാജു മരിച്ചു. ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ രാജുവിന് പരിക്കേറ്റത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുജോസിലേക്ക് വീണ്ടും സ്വാഗതം. വാട്സാപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. വാട്സാപ്പ് നമ്പർ 9400224440. ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാവട്ടെ ആദ്യം ബിജു നാരായണനും ചിത്രയും പാടിയത്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: താമരശ്ശേരിയിൽ നിന്നും പ്രജിന, വിജീഷ്, നെഹന, നിഹാൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കന്മദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടി പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
6: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: കുറ്റിയിൽ താഴത്തു നിന്നും ബിൻസീന കോയ ആവശ്യപ്പെടുന്ന ഗാനം സല്ലാപം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

0: പ്രീമിയം മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച എം ജയചന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം ആവശ്യപ്പെട്ടത് വടകരയിൽ നിന്നും ശ്രീലക്ഷ്മി.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: സീന സുരേഷ് മെഡിക്കൽ കോളേജിൽ നിന്നും കാത്തിരിക്കുന്നു. തീവണ്ടി എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കറും ശ്രേയ ഘോഷാലും പാടിയ ഈ ഗാനത്തിനായി ബി കെ ഹരിനാരായണന്റെ വരികൾ കൈലാസ് മേനോന്റെ ഈണം.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കണ്ണൂരിൽ നിന്നും രജിത പ്രതാപൻ കാത്തിരിക്കുന്നു ഇവൾ ദ്രൗപദി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: മൊട്രോളിൽ നിന്നും റീന ബാബുരാജ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം

0: ഐഎസ്ഐമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു എ സി വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സി കണ്ണങ്കണ്ടിയിൽ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭം.

0: തമിഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഷിബു ചക്രവർത്തി രചിച്ച് എസ് പി വെങ്കടേഷേണ നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം ധ്രുവം എന്ന ചിത്രത്തിൽ നിന്നും കേൾക്കാൻ കാത്തിരിക്കുന്നു. മൂഴിക്കൽ നിന്നും നിഷ, ഷീന എന്നിവർ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിൽ യേശുദാസും ശൈലജയും പാടിയ ഗാനം കേൾക്കാം. മധു ആലപ്പുഴയുടെ വരികൾ, ജോൺസന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോതോട് നിന്നും വിജയൻ മറ്റത്തിൽ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: യോ ചോയ്സിൽ അവസാനമായി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എസ് പി വെങ്കടേശേണ നൽകിയ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അർത്ഥന എന്ന ചിത്രത്തിൽ നിന്നും. കേൾക്കാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട് നിന്നും ഷിബില.

0: യുജോയ്സിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. യുജോയ്സ് വീണ്ടും കേൾക്കാം നാളെ രാവിലെ 11:02.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

0: എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ചേരും. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റാ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 അവതരിപ്പിക്കുന്നു. പദ്ധതിയിലൂടെ ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 7-ാം തീയതി പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലം ആണ് പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്നും 2025-26 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് 52.55 ബില്യൺ ഡോളറിലെത്തിയതായി കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജൽകുമാർ ഘോഷ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
3: മ്യൂസിക് നിക്സ്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കണ്ണങ്ങണ്ടി മഴക്കാല മേള.
3: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്ങണ്ടി.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ ഇഎംഐ, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
4: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ലാഭമല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
5: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നിശ്ചിത വരുമാനം വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് നേടാനാവുന്ന ഒരു മേഖലയാണ് ഓർക്കിഡ് കൃഷി. ഇന്ന് തൃശൂർ ജില്ലയിൽ ഫ്ലോറിയ ഓർക്കിഡ്സ് എന്ന പേരിൽ അതിവിപുലമായി ഓർക്കിഡ് കൃഷി നടത്തിവരുന്ന ശ്രീമതി ഫ്ലോറി സേവിയറിനെ പരിചയപ്പെടാം. ദീർഘനാളത്തെ ഈ രംഗത്തെ അറിവും അനുഭവ പാഠവും ഇന്ന് ശ്രീമതി ഫ്ലോറി സേവിയറിന് മികച്ച സംരംഭകയാകാൻ സാധിച്ചു. ശ്രീമതി ഫ്ലോറി സേവിയറിന്റെ ഓർക്കിഡ് കൃഷി വിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ ഓർക്കിഡ് കൃഷി രംഗത്തേക്ക് കടന്നു വന്നത്?
4: ചെടികളോട് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ വീട് തമ്പാണ്ട സമയത്ത് നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ആന്തൂരിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആന്തൂരിയംസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സക്സസ് ആയില്ല ഇവിടെ. പിന്നെ ഓർക്കിഡ്സ് വെച്ച് തുടങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് കൃഷിഭവൻ വഴി നമ്മൾ വിപുലീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3-4 കൊല്ലം നമ്മൾ അങ്ങനെ വളർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടിങ്ങിലേക്ക് വന്നത് നമ്മൾ. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി 2012 ആ സമയത്താണ് നമ്മൾ ഇമ്പോർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇമ്പോർട്ടിങ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് ഇറക്കി ക്വാറന്റൈൻ വെച്ച് നമ്മൾ അതാത് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുക, ഹോൾസെയിലായിട്ട് മെയിനായിട്ട്.
3: വീടും പരിസരവും നോക്കിയാൽ മുഴുവൻ ഓർക്കിഡാണ്. വിവിധ തരം ഓർക്കിഡുകളുണ്ട് ഇവിടെ. ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്?
4: ഇവിടെ ഇപ്പോൾ ഓർക്കിഡ്സിലുള്ള മിക്ക വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. ഡെൻഡ്രോബി ആയാലും കാറ്റ്ലിയ, മുക്കാറ, വാൻഡ, ബൾബ് ഫൈലം, ഓൺസീഡിയംസ്, കുറേ സ്പെഷ്യൽ വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഇപ്പോൾ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ആയിരങ്ങളല്ല, അതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇവിടെ വന്നു പോയിട്ടുണ്ട് ശരിക്കും നമുക്കിവിടെ.
3: ഇതിൽ പ്രധാനമായിട്ടും ഏതിനത്തിനാണ് ആവശ്യക്കാരേറെ ഉള്ളത്?
4: ആവശ്യക്കാരേറെ ഉള്ളത് ഫസ്റ്റ് വരുന്നത് ഡെൻഡ്രോബിയാണ്, പിന്നെ മൊക്കാറ, വാൻഡ, ഓൺസീഡിയം, കാറ്റ്ലിയ. അതാണ് മെയിനായിട്ട് നമുക്ക് പോണ സാധനം. ബൾബ് ഫിലിംസൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവർ മാത്രം എടുക്കുള്ളൂ. പക്ഷേ ഡെൻഡ്രോബിയംസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവറിങ് പോണത്.
3: ഇതിൻ്റെ ഈ പരിചരണ രീതികളെന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ഈ വളപ്രയോഗം, പാകമായ തൈകൾ പറിച്ച് പുതിയത് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളരെ ചിട്ടയായി ചെയ്യേണ്ടതുണ്ട് ഈ ഓർക്കിഡിന്. അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
4: ഓർക്കിഡ്സിന് മെയിനായിട്ട് ചകിരിയും കരിയും ഓട്ടുമുറിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് വരുമ്പോൾ നമ്മൾ ചകിരി അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ബാക്കി മൊത്തം കരിയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഒച്ചിൻ്റെ ശല്യം കാരണം നമ്മൾ പരമാവധി ചകിരി വേണ്ടാന്ന് വെക്കും. പക്ഷേ ചകിരി ഇല്ലെങ്കിൽ വേനലിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കാരണം തീരെ വെള്ളം നിൽക്കാണ്ട് വരും. അപ്പോൾ നമുക്ക് ചകിരി എന്തായാലും കുറച്ച് വെച്ചേ തീരൂ, അത് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ വെളിച്ചം, വെളിച്ചം ഒരു വലിയൊരു ഘടകമാണ് ഇതിൻ്റെ. എല്ലാ ഓർക്കിഡ്സിനും വെളിച്ചം വേണം. അതിൽ ഫെലനോപ്സിസ് മാത്രമാണ് വെയിൽ വേണ്ടാത്തത്. വെയിൽ വേണ്ട, പക്ഷേ അതിന് വെളിച്ചം വേണം, അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യില്ല. അതും ബാക്കി എല്ലാത്തിനും അത്യാവശ്യം വെയിൽ വേണം, പക്ഷേ ഷെയ്ഡ് വേണം, ഷെയ്ഡ് നെറ്റ് കൊടുക്കും വേണം. പിന്നെ വെള്ളവും കാര്യങ്ങളും. പിന്നെ വാൻഡയ്ക്ക് നമ്മൾ നനയ്ക്കുന്നത് 2-3 പ്രാവശ്യം ദിവസത്തിൽ നനയ്ക്കേണ്ടി വരും. മൊക്കാറയ്ക്ക് 2 നേരം നനയ്ക്കേണ്ടി വരും. കാരണം മൊക്കാറയും ടെറേറ്റി വാൻഡിയൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുന്ന ഐറ്റംസ്, അത് നമുക്ക് വെയിലത്ത് വെച്ചാലാണ് അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അതേമാതിരി 2 നേരം നനകൊണ്ട്.

0: ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വളം കൊടുക്കും. പിന്നെ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ പൂവാണ്ടിരിക്കാനുള്ള പെസ്റ്റിസൈഡും അതും നമ്മൾ കൊടുക്കും. കാരണം അല്ലെങ്കിൽ പൂ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴും. പിന്നെ ജൈവവളങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം. അതിന് മറ്റേ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം.
1: ഓർക്കിഡ് കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന എന്തെങ്കിലും കീടങ്ങളുണ്ടോ?
0: ഏറ്റവും പ്രശ്നം ഒച്ച്. ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം അവർ. അത് നമ്മൾ പറക്കി കളയുക ചെയ്യുന്നത് മരുന്ന് ഇടാറില്ല ഞങ്ങളൊന്നും. പക്ഷെ കുറേ പേര് പെല്ലറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലായ കാലം നമ്മളത് ഉപയോഗിക്കുക, ഞങ്ങൾ പരമാവധി പറക്കി കളയുക. പിന്നെ മറ്റേ ഇപ്പോൾ പ്രാണികൾ വരേണ്ടത് ഈ മുട്ട് കരിച്ചൽ, മുട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതുമാത്രമാണ് പ്രശ്നമായത്. അതിന് നമ്മൾ അതിൻ്റെ മരുന്നുകൾ അടിച്ചു കൊഴിയുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്.
1: ഈ ഓർക്കിഡ് എത്ര സ്ഥലത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
0: ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമുക്കൊരു 42 സെന്റ് സ്ഥലം ഉണ്ടാവും. അതിൽ 3 പോളിഹൗസ് ഉണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ, വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ മൊത്തം അത് വരും. പിന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ 30 സെന്റ് സ്ഥലം ഫുള്ളായിട്ട് വലിയ ക്വാറന്റൈനാണ് അത്. അവിടെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് ഫ്ലവറിങ് ആക്കണത്. ഫ്ലവർ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണത്.
1: റെയർ ആയിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളിത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ഇത്രയും?
0: നമ്മൾ കളക്ട് ചെയ്യുന്നത് മെയിനായിട്ട് തായ്ലാൻഡും തൈവാനാണ്. തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ അധികം എടുക്കുന്നത്. പക്ഷേ തൈവാനിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ഫെലനോപ്സിസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൈവാനിൽ നിന്ന് അവിടെ നിന്നും വരുന്നുണ്ട്. എല്ലാ ഡെൻഡ്രോബി വാൻഡ അതിൻ്റെ ഒക്കെ വെറൈറ്റീസ് അവിടെ നിന്നും വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കളക്ട് ചെയ്യും. പിന്നെ തായ്ലൻഡിൽ നിന്നാണ് മെയിനായിട്ട് കളക്ഷൻ.
1: ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്ത ഓർക്കിഡുകൾ വിപണനത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇതിന് ആവശ്യക്കാർ ധാരാളം ഉണ്ടോ?
0: ആവശ്യക്കാർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പ്ലാന്റ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. പണ്ടത്തെ മാതിരിയല്ല. പക്ഷേ കുറേ പേർക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരിചരണം കുറേ പേർക്ക് പ്രശ്നമാണ്. കാരണം കുറേ പേർക്ക് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലവർ ഉണ്ടാവണില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ അവർ ശരിക്കും അതിന് വളം കൊടുക്കാണ്ടാണ് അത് വരുന്നത്. പക്ഷേ വളം കൊടുക്കണവർ ആർക്കും അങ്ങനെ പ്രശ്നം വരുന്നില്ല. ശരിക്കും നോക്കണവർക്കൊന്നും അങ്ങനെ പ്രശ്നം ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഫ്ലവർ വരുന്നുണ്ട്.
1: നമ്മളിത് ഇങ്ങനെ ഫ്ലവർ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ചെടിയായിട്ടാണോ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ വിപണനം?
0: സീഡ്ലിങ്സ് ആയിട്ട് കൊടുക്കും, ഫ്ലവർ ആയിട്ട് കൊടുക്കും, ഫ്ലവർ ഇല്ലാണ്ടും കൊടുക്കും.
1: ഓർക്കിഡിൻ്റെ ഫ്ലവർ എത്ര നാൾ വരെ കേടുകൂടാതെ അത് നിൽക്കും?
0: ഡെൻഡ്രോബിയം നമ്മൾ നോക്കണമെങ്കിൽ 2 മാസം സുഖമായിട്ട് നിൽക്കും, ഫെലനോപ്സിസ് നിൽക്കും. പിന്നെ കാറ്റ്ലിയ നമുക്കൊരു 15-20 ദിവസം കിട്ടുള്ളൂ. ഓൺസീഡിയ നമുക്കൊരു മാസം 1.5 മാസം ഏകദേശം കിട്ടും. വാൻഡിങ് കിട്ടും, മൊക്കാറിങ് കിട്ടും. അതിൽ കാറ്റ്ലിയ മാത്രമാണ് 3 ദിവസം കുറവുള്ളൂ. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള പൂവ് കാറ്റ്ലിയാണ്. ചില വെറൈറ്റീസിലും മണ്ണുണ്ടാവും. ഡെൻഡ്രോബിയത്തിലും മണ്ണുള്ളതുണ്ട്, കാറ്റ്ലിയസിലുണ്ട്, വാൻഡയിലുണ്ട്, ഫെലനോപ്സിസ് എല്ലാത്തിലും മണ്ണുള്ള വെറൈറ്റീസും ഉണ്ട്.
1: എത്ര രൂപ മുതൽ എത്ര രൂപ വരെ വരുന്ന വെറൈറ്റികൾ ഇവിടെ ഉണ്ട്?
0: ഇപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ സീഡ്ലിങ്സ് സ്റ്റാർട്ടിങ് 100 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു 15,000 രൂപ വരെ ഉള്ള സാധനം ഇവിടെ ഓൾറെഡി ഇപ്പം ഉണ്ട്.
1: അതിനൊക്കെ ആവശ്യക്കാരുണ്ടോ അത്രയും വിലയുള്ളത്?
0: ഇപ്പം നമ്മൾ ഈ 15,000 രൂപയുടെ 1 എണ്ണം വിറ്റു, 1 എണ്ണപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വില എത്ര പറഞ്ഞാലും പ്രശ്നം. അവർക്ക് പ്ലാന്റ് നന്നായിരിക്കണം, നന്നായി വളർത്തി നമ്മുടെ ഇവിടെ വന്ന് ഇപ്പോൾ അത് ക്വാറന്റൈൻ കഴിഞ്ഞ് അപ്പം തന്നെ കൊടുക്കണതല്ല. ഇപ്പോൾ ആ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 8 കൊല്ലം 10 കൊല്ലത്തെ പ്ലാന്റുകളാണ്. നമുക്ക് അധികം സെയിൽ വരുന്ന നമ്മൾ ഹോൾസെയിലാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും മറ്റേ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഹോൾസെയിൽ വേണ്ടവരൊക്കെ നമ്മൾ ഇവിടെ ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ റീറ്റെയിലുകാരും ഇപ്പോൾ ഓൾറെഡി അതൊക്കെ നോക്കി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല.
1: നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കിട്ടുന്നുണ്ടോ?
0: സാമ്പത്തികമായിട്ട് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലാഭം. ശരിക്കും പറഞ്ഞാൽ 10,000 പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 10-3000 പ്ലാന്റ് നമ്മുടെ കയ്യിൽ വിടും. ആ ലാഭം നമ്മുടെ ശരിക്കും അവിടെ ഇരിക്കുകയാണ്. അത് പിന്നെ അത് പിന്നെ വിട്ടുപോയിട്ട് വേണം. ചില സമയത്ത് ചില എക്സിബിഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ മൊത്തം കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വിൽക്കുക ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അതിലാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരിക. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മാർജിനുകൾ എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ച് അടുത്ത ലോഡിലേക്ക് ഇങ്ങനെ കയറി കയറി കയറി ഇങ്ങനെ പോവാണ്. സ്റ്റോക്ക് നോക്കണമെങ്കിൽ 10,000-15,000 പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. എല്ലാ വെറൈറ്റീസും കൂടി നോക്കണമെങ്കിൽ
1: എന്തായാലും പൊതുവേ നമുക്കിത് ലാഭകരം തന്നെയാണല്ലേ?
0: ലാഭകരമാണ്. പക്ഷെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ചിലർ നന്നായി നോക്കണ വീട്ടമ്മമാരുണ്ട്. ഒരു പ്ലാന്റ് കിട്ടിയാൽ അതിനെ തന്നെ നല്ലതാണെന്ന്. ചിലർ 10 എണ്ണം കിട്ടി കഴിഞ്ഞാൽ 9 എണ്ണം നോക്കണവരുണ്ട്, 1 എണ്ണം പോയി. അപ്പോൾ ആ ഒരു ഇത് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിലർ നന്നായി എല്ലാ പ്ലാന്റ്സും നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും.
1: കൃഷിഭവന്റെ എന്തൊക്കെ സഹായങ്ങളാണ്, അവരുടെ ഒരു മേൽനോട്ടം നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കൃഷിക്കുണ്ടോ?
0: കൃഷിഭവനിൽ നിന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, പ്ലാന്റ്സിനായാലും എന്തിനായാലും എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരണമെങ്കിൽ അവർ വന്നിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യാറുണ്ട്.
1: ഈ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
0: ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് മേടിക്കുക. പക്ഷേ പ്ലാന്റ്സ് മേടിച്ചത് നോക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം. അല്ലാണ്ട് പൈസ മാത്രം ചിന്തിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ഓർക്കിഡ്സ് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുന്നത് ഫ്ലവർ ചെയ്ത് കിട്ടണമെങ്കിൽ. നമുക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് ഇത്രയുള്ള, അത് നന്നായി വളർത്തി നല്ല ക്ഷമയോടുകൂടി വളർത്തി ചെയ്യുന്നവർക്കും ലാഭം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ലാഭമുണ്ട്. നമ്മളങ്ങനെ വളർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ റേറ്റും വ്യത്യാസം വരും. നമുക്ക് നമ്മുടെ റേറ്റ് ഇടാം. കാരണം നമ്മൾ നമ്മളെ സ്വയം വളർത്തി കൊടുക്കണ സാധനമാണ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വരുന്ന റേറ്റ് അല്ല ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ്. ഞങ്ങൾ ചട്ടിയിൽ ഒരു സാധനം പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതുള്ളൂ. അത് അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഇത് തന്നെയാണ് അവർക്ക്.

0: നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല പേരെടുക്കണം. എന്നുവെച്ചാൽ ചിലവരിത് കൊണ്ടുപോയി അപ്പം തന്നെ രണ്ട് മൂന്നാക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ. കാരണം എത്ര വലിയ പ്ലാന്റ് വന്നാലും ഞങ്ങൾ രണ്ടാക്കാറില്ല. ഞങ്ങളത് വലിയ പോട്ടിലേക്ക് വയ്ക്കുക ചെയ്യുക. പക്ഷേ ഇത് മൂന്നും രണ്ടും മൂന്നും ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പകുതി പോവും. പിന്നെ പകുതി പിടിച്ച് കിട്ടിയാൽ തന്നെ അത് പിടിച്ച് വരണമെങ്കിൽ തന്നെ രണ്ട് മൂന്ന് കൊല്ലം പിടിക്കും ശരിക്കും വേര് പിടിച്ചൊരു ഫ്ലവറായി വരണമെങ്കിൽ. അതിനേക്കാളും നല്ലത് ആ വലിയ പ്ലാന്റ് തന്നെ നമ്മൾ നല്ലൊരു ചട്ടിയിലേക്ക് വെച്ച് വളർത്തുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട് നമുക്ക് കാണിക്കും ശരിക്കും.
1: താങ്കളുടെ ഈ സ്ഥാപനത്തിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയത്?
0: നമുക്ക് പോളിഹൗസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് എടുക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് അവരുടെ വക നമുക്ക് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. എപ്പോഴും പോളിഹൗസ് നമുക്ക് രണ്ട് പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഫാമും കൂടി ഉണ്ട്, അവിടേക്ക് നമുക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അവരുടെ പോളിഹൗസിന് തന്നെ.
1: താങ്കളുടെ ഈ കൃഷി വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാറ്റുവേലയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.
0: താങ്ക് യു.

തൃശൂരിലെ ശ്രീമതി ഫ്ലോറി സേവ്യറിനെ പോലെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്നാൽ മികച്ച വിജയവും വരുമാനവും നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രായഭേദമന്യേ ഈ രംഗത്തേക്ക് ആർക്കും കടന്നുവരാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി

0: അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ഇപ്പോൾ സമയം 5 മണി. എഫ് എം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ലാബിൽ അയച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർ കറൻസി നോട്ടുകൾ പിൻവലിച്ച് പകരം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊട്ടിയൂർ ഉത്സവനഗരിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. 2 താൽക്കാലിക സ്റ്റാളുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് പിന്മാറിയത്. കേരള കാർഷിക സർവകലാശാലയുടെ ഓണച്ചന്ത 2026ലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മഴമറ പദ്ധതിക്ക് തൃശൂർ കണ്ണാറയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ശ്വാസം ക്യൂറാസ് ഡോസ് ദ സ്റ്റീൽ ഡോസ്.
1: Hollywood hits.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും 5G ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ

0: ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
1: പുതിയ ബാച്ചിലർ ലൈഫ്
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: മിനിസ്റ്ററിയിലെ ഇടം പാക്കുറേ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
3: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.

0: जलन का एहसास।
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആനന്ദ് മിലിന്ദ് എന്നിവർ പാടിയ ഗാനമാണ് ഇന്നാദ്യം. ചിത്രം കിസ്മത്ത്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ EMI സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: അടുത്ത ഗാനം ദ്രോഹി എന്ന ചിത്രത്തിൽ നിന്നും.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കുമാർ സാനുവും സാധന സർഗവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പായൽ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: രാജ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്.

FM പ്രധാന വാർത്തകൾ. CNG രാജ്യത്തിന് ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. LPG കണക്ഷനുകൾ പൈപ്പ് ഗ്യാസ് കണക്ഷനുകളാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ചിന്നക്കനാലിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്നാർ DFO നിർദ്ദേശം നൽകി. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ മൊബൈൽ പാസ്പോർട്ട് സേവാവാൻ ഈ മാസം 16 മുതൽ 18 വരെ ചിറയിൻകീഴ് പോസ്റ്റ് ഓഫീസിൽ വിന്യസിക്കും. തിരുവനന്തപുരം സൌത്ത് പോസ്റ്റൽ ഡിവിഷനിലെ NPS പെൻഷൻ അദാലത്ത് ഈ മാസം 24 തിരുവനന്തപുരം സൌത്ത് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിൽ നടത്തും. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽപ്പെടുന്ന 10 സ്കൂളുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് ലാബിൽ അയച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടക്കുന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 2-ാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൌസർ എടപ്പകത്താണ് പിന്മാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്. Thank you.

ഗാനകേളി. ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനിയൻ ഭാവ ചേട്ടൻ ഭാവ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ഇന്നാദ്യം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: അടുത്ത ഗാനം പാടിയത് ഉണ്ണിമേനോൻ, ചിത്രം അനുയാത്ര.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന ത്രീ ജാ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഇനി കേൾക്കാം ഭാവാർത്ഥം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
6: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
7: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
8: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
10: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ഇനി കേൾക്കാം. ചിത്രം ചൈത്രം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
4: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
3: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
5: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: അടുത്ത ഗാനം അഗ്രജൻ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് P. സുശീലയും സംഘവും. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ദേവരാജൻ.

0: ഗാനകേളി.
1: ഗാനകേളി
0: വീണ്ടും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടരും.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും

0: എംഎൽഎ ഉഷ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തിരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിനു ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്തും അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ ഉൽപ്പന്നശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമെയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 103.6 റിയൽ എഫ്എം
1: ഗാനകേളി തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ആലീസ് ഇൻ വണ്ടർലാൻഡ്.

0: മഴയും ചായയും പിന്നെ ഒറ്റിയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
5: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
6: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: ഗിരീഷ് പുത്തഞ്ചേരിയും ഔസേപ്പച്ചനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം അറേബ്യ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് MG ശ്രീകുമാറും അരുൺ ഔസേപ്പച്ചനും.

തണുതുള്ളും

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ്

0: ഇവിടെ ഓൺ.
1: ഇളയ നില സമർപ്പിക്കുന്നത്
0: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗൽഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഭാസുരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: എഴുത്തച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനകേളിയുടെ സമാപിക്കുന്നു.
1: ഗാനകേളി.
0: ഇപ്പോൾ സമയം 7 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ

വ്യക്തികൾക്കും സൗജന്യയാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കുടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലമ്പുഴയിലെ നാളികേര ഉൽപ്പാദക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ കേര നെക്ടർ നീര പാർലർ ആലുവ മെട്രോ സ്റ്റേഷനിൽ ആരംഭിച്ചു. തിരുവനന്തപുരം വർക്കല നഗരസഭയുടെ ഷീ ലോഡ്ജ് ഇന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഗീത ഹേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: എണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: എണ്ണങ്ങണ്ടി
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഇന്ത്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈ ജി, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

ദൃശ്യവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം

0: സമ്പദ് വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
0: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ആജീവൻ സമർപ്പണ കി പ്രതിബദ്ധത ഹൈ.

0: प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी।
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാൻഡ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സി എൻ ജിക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. എൽ പി ജി കണക്ഷനുകൾ പി എൻ ജി കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റാ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 MW ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: ആകാശവാണി കോഴിക്കോട്. യുവവാണി.

യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 1877 കോഴിക്കോടുള്ള സാമൂതിരിമാർ സ്ഥാപിച്ചതാണ് സാമോറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ്.

വെറും ഒരു കോളേജ് കെട്ടിടം മാത്രമല്ല. മലബാറിന്റെ എഴുത്തുകാർ, നേതാക്കൾ, കലാകാരന്മാർ എന്നിവർ അവരുടെ ശബ്ദം കണ്ടെത്തിയ വേദി കൂടിയാണ്. നമ്മുടെ നഗരം പോലെ തന്നെ സമ്പന്നമായ ചരിത്രമുള്ള ഒരിടമാണ് ഗുരുവായൂരപ്പൻ കോളേജ്. ഏകദേശം 1.5 നൂറ്റാണ്ടായി കേരളത്തിന്റെ ഭൗതികവും സാംസ്കാരികവുമായ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ കലാലയം. ആ പാരമ്പര്യത്തെ സംഗീത ലോകത്തേക്ക് കൊണ്ടുപോവാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ZGC സ്വന്തം ബാൻഡ് ഗ്രൂപ്പായ റെസിസ്റ്റോ മ്യൂസിക്കയാണ്. ഇന്നത്തെ യുവവാണി ശ്രോതാക്കൾക്കായി മുന്നോട്ട് വയ്ക്കുന്നു റെസിസ്റ്റോ മ്യൂസിക്ക.

0: ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ റെസിസ്റ്റോ മ്യൂസിക്ക എന്ന ബാൻഡ് ഗ്രൂപ്പിലെ പ്രതിഭകൾ അവതരിപ്പിച്ച ഗാനങ്ങളാണ്. പാടിയവർ ആലേഖ്, ജിതൻ, ഭരത്, അനുശ്രീ, അവനിജ, ഗീതിക, ആൻ മേരി ലിയ, ശ്രീഹരി. കീബോർഡ് ആദിത്യൻ. ഗിറ്റാർ അനിരുദ്ധ്, ഡിനു. ക്ലബ് ബോക്സ് വിവേക്. ഇന്നത്തെ യുവവാണി ഏവരും ആസ്വദിച്ചെന്നു കരുതുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിട. അവതരണം ഐശ്വര്യ സതീഷ്. യുവവാണി സമാപിക്കുന്നു.
1: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ ഇ എം ഐയിലും സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യയാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവെച്ച് സംസാരിക്കുന്നത്.
2: എങ്ങനെയാണ് മ്യൂസിക് പഠിച്ചു തുടങ്ങി, പിന്നെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇപ്പം അതൊരു കരിയറിലാണ് എത്തി നിൽക്കുന്നു? ആ ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പം എങ്ങനെയായിരുന്നു? എത്രത്തോളം ഹാപ്പിയാണ്? ഇനി എത്രത്തോളം മുന്നിലേക്ക് പോകണം?
3: പുറകിലേക്കുള്ള യാത്ര നോക്കുന്ന സമയത്ത് ഐ ഹാഡ് ടു ഡു ദിസ് എന്നുള്ളത് ആണ് ഇപ്പോഴും ശരിക്കും ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് ഇറങ്ങിയ ആ ടൈം മുതലേ ഫീൽ ചെയ്യുന്നത്. അതിപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല 10 വർഷമായിട്ടും. കർണാട്ടിക് മ്യൂസിക് പഠിച്ചും പാടിയും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഷിഫ്റ്റ് ഇൻഡിപെൻഡൻറ് മ്യൂസിക്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറയാൻ പറ്റും. ആക്ച്വലി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് 2015 ആ ടൈമിൽ തന്നെയാണ്. മെനി തിങ്സ് അലൈൻഡ് ഡ്യൂറിംഗ് ദറ്റ് ടൈം. 2014-15 സമയത്താണ് എനിക്ക് ഓൾട്ടർനേറ്റീവ് സ്കൂളിങ്ങിനെ പറ്റി ക്യൂരിയസ് ആയിട്ട് ഞാൻ അട്ടപ്പാടിയിലെ സാരംഗ് ഹിൽസിലേക്ക് പോയി ഗൗതം ചേട്ടൻ്റെ അടുത്തും മാൻ രാജശേഷിൻ്റെ അടുത്തും സംസാരിച്ച് ബദൽ വിദ്യാഭ്യാസം എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി. ആ യാത്രയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ട് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നാച്ചുറലി ഞാൻ അങ്ങനത്തെ ആളുകളെ കൂടുതൽ മീറ്റ് ചെയ്യാനും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിനെ അറൗണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ, പിന്നെ സ്കൂളിംഗ്, ഓൾട്ടർനേറ്റീവ് സ്കൂളിംഗ് അറൗണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിനെയൊക്കെ പറ്റി പറയാനും എഴുതാനും കുറേ കാര്യങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് നാച്ചുറലി ആ സോങ് റൈറ്റിംഗ് പ്രോസസ്സിലേക്ക് വന്നത്. ആ നാച്ചുറൽ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഐ ഹാഡ് സ്റ്റോറീസ് ടു ടെൽ. അന്ന് ഒരു പാട്ടുണ്ടാക്കിയേക്കാം എന്ന് ചിന്തിക്കാതെ ഐ ഹാഡ് സ്റ്റോറീസ് ടു ടെൽ ആൻഡ് ഇറ്റ് ഹാഡ് ടു ബി ടോൾഡ്.
2: ഓർഗാനിക്കലി അത് അത്രയ്ക്ക് സ്ലോ അല്ലാത്ത എവല്യൂഷനാണ്. അങ്ങനെയാണ് സോങ് റൈറ്റിംഗിലേക്ക് എത്തിയത്. പിന്നെ മ്യൂസിക്കിന്റെ വേറെ ഏതൊക്കെ ഭാഗങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി?
3: സത്യം പറഞ്ഞാൽ ലൈക്ക് ആസ് എ മ്യൂസീഷ്യൻ സ്റ്റാർട്ട് ഔട്ട് ചെയ്തത് കാരണം സോങ് റൈറ്റിംഗ് ഇസ് നോട്ട് ജസ്റ്റ് റൈറ്റിംഗ് ഫോർ മീ. സോങ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെലഡിയും കൂടി അതിൻ്റെ കൂടെ വരാറുണ്ട്. ഇപ്പോൾ പണ്ട് ഷോൺ റോൾഡിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സിംഗർ സോങ് റൈറ്റർ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ഒന്നുമല്ല, ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരൊക്കെ ചെയ്തിരുന്ന അതേ പരിപാടിയാണ്. അപ്പോൾ അവരും എഴുതി കമ്പോസ് ചെയ്തിരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ സിംഗർ സോങ് റൈറ്റർ എന്ന് പറഞ്ഞൊരു വെസ്റ്റേൺ കോൺസെപ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് പാട്ട് എഴുതുമ്പോൾ തന്നെ മെലഡിയും പാട്ടും കൂടിയിട്ടാണ്. കാരണം ഞാനൊരു കഥ പറയുകയാണല്ലോ, അതിന് മെലഡിയും വേണം ലിറിക്കും വേണം, ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് തലയിൽ വരാറ്. പിന്നെ ലൈക്ക് വാക്കുകളെ കൊണ്ടുള്ള പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാക്കുകൾ കൊണ്ട് മ്യൂസിക്കാലിറ്റി ഉണ്ടാക്കാൻ പറ്റുമല്ലോ, മ്യൂസിക്കലാക്കാൻ പറ്റുമല്ലോ വാക്ക്. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്.
2: എഴുത്ത് എന്ന് പറയുമ്പം വായനയുടെ ബാക്കിംഗ് എത്രത്തോളം ഉണ്ട്?
3: വായനയുടെ ബാക്കിംഗ് അത്യാവശ്യം നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് മുതലേ അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളിലേക്കും കവിതകളിലേക്കും എന്നെ ലീഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ വായിക്കുന്ന എല്ലാവരും എഴുത്തുകാരാവുന്നില്ല. വായനയുടെ അപ്പുറത്തേക്ക് വാക്കുകളിലുള്ള മീറ്ററോ അങ്ങനത്തെ സംഗതികൾ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് പറ്റാറുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് വന്നതിന് ശേഷം. അപ്പം അതെനിക്കൊരു ഹൈയും തരാറുണ്ട്. അത് എല്ലാവർക്കും ഹൈ കിട്ടിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് കിട്ടുന്ന ഹൈ ഞാൻ പാട്ടിലേക്ക് കൊണ്ടുവരും.
2: മ്യൂസിക്കിന്റെ ടെക്നിക്കൽ സൈഡുകൾ എപ്പോഴും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട്?
3: ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല ആ കാര്യത്തിൽ. അങ്ങനെ വരുന്ന AI ജനറേറ്റഡ് മ്യൂസിക് ആണെങ്കിലും AI ജനറേറ്റഡ് സോങ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി ഹ്യൂമൻ ഫ്ലോഡ് കൈൻഡ് ഓഫ് സെറ്റപ്പിലായിരിക്കും അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് തോന്നുന്നത്. ജനറിക് ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയ AI അതിനേക്കാൾ നന്നായി ഉണ്ടാക്കി തരുന്ന സമയമാണല്ലോ ഇപ്പോൾ. മ്യൂസിക്കിന്റെ അതർ ടെക്നിക്കൽ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ MIDI കൺട്രോളേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊക്കെ, പുതിയ VST പ്ലഗിൻസ് അങ്ങനത്തെ സംഗതികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ ഫസ്റ്റ് EP ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്തത്, പക്ഷേ ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ ഡെമോ ചെയ്തതിന് ശേഷം വേറെ 2-3 പ്രൊഡ്യൂസർ ഫ്രണ്ട്സിനെ കൊണ്ടാണ് അത് ചെയ്യിച്ചത്. ആൽബത്തിലേക്ക് വന്നപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇറ്റ്സ് ലൈക്ക് എന്റെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. ആൽബത്തിന്റെ പേര് 33 എന്നാണ്. എന്റെ 0 to 33 years ഓഫ് ഏജ് ഉള്ള ലൈഫിലെ എക്സ്പീരിയൻസസ് ആണ് അതിലേക്ക് കമ്പൈൽ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു സൗണ്ട് സ്കേപ്പ് എനിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് ആസ് എ പ്രൊഡ്യൂസറും കൂടുതൽ ലേൺ ചെയ്ത് ബെറ്റർ ആവാൻ ശ്രമിച്ചത്.
2: പ്രൊഡക്ഷൻ സൈഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നതും അത് പഠിച്ചു തുടങ്ങിയതൊക്കെ റീസെന്റ്ലി ആണോ?
3: അല്ല, ആക്ച്വലി 2009 ഫൈനൽ ഇയർ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ആൽബം ചെയ്തത്. അന്ന് അങ്ങനെ കൊമേഴ്ഷ്യൽ റിലീസ് ഒന്നും ഇല്ല, ആ പാട്ടുകളൊന്നും ഇപ്പൊ എവിടെയും അവൈലബിൾ അല്ല, എന്റെ ഡ്രൈവിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് അങ്ങനെ

0: ആറ് പാട്ടുകൾ ചെയ്തു. എന്നിട്ട് കോളേജ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ധ്വനി. ധ്വനിയുടെ ഫെസ്റ്റിനാണ് നമ്മൾ സി ഡി റിലീസ് ചെയ്യുന്നത്. അതിൽ ആറ് പാട്ടുകൾ ഉണ്ടായിരുന്നു. രണ്ട് പാട്ടുകൾ ഞാൻ തന്നെ പ്രൊഡക്ഷൻ ചെയ്തതായിരുന്നു. എഫ് എൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിൽ യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. അത് ലിറ്ററലി വായിച്ച് പഠിച്ചിട്ടാണ് അന്ന് രണ്ട് പാട്ടുകൾ ചെയ്തത്. അതിനുശേഷം ബാക്കി നാല് പാട്ടുകൾ വേറൊരു പ്രോഗ്രാമറുടെ അടുത്ത് പോയിട്ട് ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്തത്. പുള്ളിയുടെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ഒരു മിഡി കീബോർഡ് വേണം, ഒരു ഓഡിയോ ഇന്റർഫേസ് വേണം, ഒരു സൗണ്ട് കാർഡ് വേണം, ഒരു ഹെഡ്ഫോൺ വേണം. പിന്നെ വോക്കലിസ്റ്റ് ആയത് കാരണം എനിക്ക് കുറേ വോക്കൽ ഓറിയൻറ്റഡ് ഐഡിയാസ് ആണ് പ്രൊഡക്ഷനിലുള്ളത്. അപ്പോൾ എനിക്ക് മൈക്ക് വേണം. അത് ഞാൻ ജോലിയിൽ കയറിയതിന് ശേഷം എൻ്റെ ആദ്യത്തെ സാലറി വന്നപ്പോൾ തന്നെ പതുക്കെ പതുക്കെ വാങ്ങിക്കാൻ തുടങ്ങി. എന്നിട്ടാണ് ജോലിക്ക് വിത്തിരിപ്പ്.
1: ആസ് എ ലിസണർ ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു ജോണർ ഓഫ് മ്യൂസിക് ഏതാണ്?
0: കറന്റ്ലി ഞാൻ കുറെ നാളായിട്ട് എനിക്ക് R&B ആണ്. പിന്നെ ജാസിന്റെയും ബ്ലൂസിന്റെയും ഒരുപാട് മോഡേൺ സൗണ്ടിങ്ങിലുള്ള എക്സ്പെരിമെന്റേഷൻസ് കുറെ ആർട്ടിസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരൊക്കെ ചെയ്യുന്ന പരിപാടികൾ എനിക്കിഷ്ടമാണ്. ജനറലി ആ ജാസ് ബ്ലൂസ് സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ പല പാട്ടുകളിലും അങ്ങനത്തെ സൗണ്ടിങ്ങിന്റെ ഇൻഫ്ലുവൻസസ് ഉണ്ട്.
1: ഈ കേൾക്കുന്ന മ്യൂസിക് തന്നെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്കും ആ ഒരു ഇൻഫ്ലുവൻസ് ആണോ കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു മെലഡി ഡ്രിവൻ അപ്രോച്ച് ആണോ?
0: ആ ഇൻഫ്ലുവൻസസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എൻ്റെ മെലഡീസിൽ ആ ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഫൗണ്ടേഷനും ചില സ്ഥലത്തൊക്കെ കാണാം. അത് എവിഡൻലി കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ആഗ്രഹം. ലൈക്ക് എൻ്റെ ഫസ്റ്റ് EP ഇറങ്ങിയ സമയത്തും ഞാനൊരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് പലർക്കും തോന്നിയിട്ടില്ല. അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണ്ടർ എന്ന് പറയുകയാണ്, ജോണ്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ വെരി ഈസി ടു ലിസൺ ടു ബട്ട് ഡിഫിക്കൽട്ട് ടു റീപ്രൊഡ്യൂസ്. ഇപ്പോൾ സന്തോഷ് നാരായണൻ്റെ ആണെങ്കിലും പ്രദീപ് കുമാറിൻ്റെ ഒക്കെ ചില ഓൺ കോമ്പോസിഷൻസ് അങ്ങനത്തെ പാട്ടുകളായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സുഖമാണ് കേൾക്കാൻ. പക്ഷെ അതൊന്ന് പാടി നോക്കിയാൽ ഓ, അപ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര എളുപ്പമല്ല പാടാൻ എന്നുള്ളത്. അതൊരു ഭയങ്കര അൺലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് മ്യൂസിക്.
1: കർണാട്ടിക് ഇപ്പൊ പ്രാക്ടീസിലുണ്ടോ അല്ലെങ്കിൽ ലിസണിങ്ങിലുണ്ടോ?
0: തീർച്ചയായിട്ടും പ്രാക്ടീസിലുണ്ട്. ഇപ്പൊ റെഗുലർലി പഠിക്കുന്നില്ല, കുറെ നാളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ റെഗുലർ പ്രാക്ടീസിലുണ്ട്.
1: റേഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഏതെങ്കിലും പാട്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ കേട്ട് വളർന്ന ഒരു ജനറേഷൻ ആയിരിക്കില്ല. ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പം എന്താണ് ആദ്യം ഓർമ്മയിൽ വെക്കി വരുന്നത്?
0: ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന സമയത്ത് അവിടെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പോയതാണ് ഓർമ്മ വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ വയനാട്ടിലാവുമ്പോൾ കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പണ്ട്, ചെറിയ കുട്ടിയാവുമ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത്. ഏകദേശം ആ ടൈമിൽ തന്നെ വയനാട്ടിൽ കുറെ കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് അവരൊരു ഓൾ ഇന്ത്യ റേഡിയോയിൽ പെർഫോം ചെയ്യാൻ പാകത്തിലൊരു ഒരു നാടൻ പാട്ട് ഞങ്ങളെ കൊണ്ട് പഠിപ്പിച്ചായിരുന്നു. അതും ഓർമ്മയുണ്ട്.
1: കോഴിക്കോടുമായ ഒരു ഓർമ്മ, അല്ലെങ്കിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം ആയിരുന്നല്ലോ ആ ഒരു സ്കൂൾ കാലവും. കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് മലബാർ സൈഡാണല്ലോ. കോഴിക്കോട്ടുകാരോട് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ മലപ്പുറംകാരനാണ്, പിന്നെ വയനാട്ടിൽ 5 വർഷം ജീവിച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കോട്ടിലാണ് ഞാൻ എന്റെ മാസ്റ്റേഴ്സും ചെയ്തത്, NIT കാലിക്കറ്റിൽ. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാ വർഷവും കേരളത്തിന് വരാറുണ്ട്. ആ ഒരു ടൈം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്.
1: താങ്ക് യു
0: ഫോർ ഹാവിംഗ് മീ.
2: കർണാടക സംഗീതജ്ഞൻ, ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന വൈശാഖ് സോമനാഥാണ് ഇന്ന് ആർട്ട് കഫേയിൽ തന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ച് സംസാരിച്ചത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
7: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: സുവർണ മലരുകൾ.
1: പഴയകാല ഗാനങ്ങളുമായി സുവർണ മലരുകൾ. എല്ലാവർക്കും സ്വാഗതം. ശക്തി എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: അൻവർ സുബൈറിന്റെ രചനയ്ക്ക് കെ ജെ ജോയ് ഈണം നൽകി. ജയചന്ദ്രനും സുശീലയും പാടിയ ഗാനം ചിത്രം ലജ്ജാവതി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ആദ്യത്തെ അനുരാഗം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ്. അടുത്തത് ഗാനരചന ദേവദാസ്, സംഗീതം രവീന്ദ്രൻ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

സുവർണ മലരുകളിൽ ഇനി കേൾക്കാം യേശുദാസും ശൈലജയും പാടിയ ഗാനം. ചിത്രം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ.

ചുനക്കര രാമൻകുട്ടിയും ശ്യാമും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം ഇതാ ഇന്നു മുതൽ എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും ലതികയും.

0: സുവർണ മലരുകൾ.
1: നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രാജാമണി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
7: മംഗളം നേരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 rupees മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 rupees മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
2: രസം 4 ഇരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
5: കാന്തവലയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഏറ്റുമാനൂർ സോമദാസൻ, സംഗീതം ശ്യാം.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: സ്മൃതി സാക്ഷ്യം.
1: ആ സ്ഥലത്തു നിന്ന് കുറച്ച് നടന്നാല് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പെട്ടിക്കട പോലത്തെ ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അങ്ങേർക്ക് ഒരു 88 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും, ഷുവറാണ്. അത്ര ഏജുള്ള ഒരു വ്യക്തിയുടെ ഞങ്ങൾ കണ്ടു. അങ്ങേരോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഉപ്പ ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നാട് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്, വേറെ അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോഴത്തേന് രണ്ട് മൂന്ന് ആൾക്കാരിങ്ങനെ വണ്ടിക്ക് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് പോയിക്കോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പട്ടാള ഭരണമാണ്, ബുദ്ധിമുട്ടും. അപ്പോൾ തിരിച്ചു പോകുമ്പം ഉപ്പ നമ്മളെ കൂടെ ഒന്നും ഇരുന്നില്ല, അപ്പം ബാക്കിലായിരുന്നു ഒറ്റക്ക്. ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷം ഞാൻ പോയിരുന്നു ഉപ്പൻ്റെ അടുത്ത് പോയിരുന്നു, എന്താ അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കണം ഒറ്റക്ക്, എന്തോ ഒറ്റ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഉപ്പ പറഞ്ഞൊരു വേർഡുണ്ട്,
0: സ്മൃതി.

0: സാക്ഷ്യം. മലയാളത്തിന്റെ പ്രിയ കഥാകാരനായിരുന്ന യു എ ഖാദർ ജനിച്ചത് ബർമ്മയിലായിരുന്നു. ബാല്യത്തിന്റെ ആദ്യ ഓർമ്മകൾ നെയ്തെടുത്ത ആ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചത് പതിറ്റാണ്ടുകളോളം. ഒടുവിൽ 6 ദശാബ്ദങ്ങൾക്ക് ശേഷം 2012 കാലം മായ്ച്ചു കളയാത്ത ഓർമ്മകളെ തേടിയുള്ള ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചവരിൽ ഒരാൾ മകൾ സുലേഖ സഗീറായിരുന്നു. വേരുകളിലേക്കുള്ള തന്റെ പിതാവിന്റെ മടക്കയാത്രയുടെ സ്മരണകളാണ് സ്മൃതി സാക്ഷ്യം എന്ന പരിപാടിയിൽ സുലേഖ സഗീർ പങ്കുവെക്കുന്നത്.
1: എന്റെ ഉപ്പക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ബർമ്മ പോകണം എന്നുള്ളത്. 2012 ഉപ്പക്ക് അത് സാധിച്ചത്. ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് ഉപ്പയും ഉമ്മനെയും കൊണ്ടുപോയത്. അപ്പം എൻ്റെ ഉമ്മനെ പറ്റി പറയുമ്പം ഉപ്പക്ക് ഭയങ്കര കണ്ണെന്ന് വെള്ളം വരണ മാതിരിയും ഒക്കെ ആയിട്ട് ഫീലിംഗ്. ഞാൻ എൻ്റെ മോന് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും ഉപ്പ പറയാറുണ്ട്, എനിക്ക് ഉമ്മല്ലല്ലോ ഇങ്ങനെ ഭക്ഷണം തരാനും ഇങ്ങനെ ഷാഡ്യം പിടിക്കാനും ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുപ്പ പറയാറുണ്ട്. ഉപ്പൻ്റെ ഉമ്മ പ്രസവിച്ച് 3-ാം നാൾ മരിച്ചു എന്നാണ് ഉപ്പ പറഞ്ഞിട്ടുള്ള അറിവ്. ഉപ്പയും ഉപ്പാവയും ഒക്കെ ഗ്രാൻഡ് ഫാദറും ഒക്കെ അവിടുന്ന് ഇങ്ങോട്ട് യുദ്ധം ആയിട്ടാണ് അവർ 2-ാം ലോകമഹായുദ്ധത്തിൽ നിന്നാണ് അവർ അവിടുന്ന് പോരുന്നത്. തിരിച്ച് കേരളത്തിലേക്ക് 7 വയസ്സുകാരനായ എൻ്റെ ഉപ്പനെയും കൊണ്ട് ഉപ്പാവ വരണത്. അവിടുന്ന് ഉപ്പനെ ഉപേക്ഷിക്കാൻ അവിടെ വിട്ടേക്കൂ എന്നെല്ലാവരും പറഞ്ഞിരുന്നു. കാരണം ഉപ്പാവ നാട്ടിൽ കല്യാണം കഴിച്ചിട്ടില്ല. ഉപ്പാവ ബർമ്മയിൽ കച്ചവടത്തിന് പോയി, അങ്ങനെ ഇവരെ കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം അങ്ങനെ കല്യാണം കഴിച്ചതാണ്. നാട്ടിലറിയില്ലായിരുന്നു, നാട്ടിലങ്ങനെ സമ്മതിക്കില്ലല്ലോ അന്നത്തെ കാലത്ത്, അങ്ങനെ ആയിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു 2-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഇട്ടച്ച് പോകുന്നാൽ ആരും നാട്ടിലുള്ള ആരും അറിയാൻ പോകണില്ല. പക്ഷെ ഉപ്പാവ അത് ചെയ്തില്ല. ഉപ്പാവാൻ്റെ നാട് കൊയിലാണ്ടിയിലേക്കാണ് ഉപ്പനെ കൂട്ടി വന്നത്. എൻ്റെ ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പാവാൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഉമ്മ ഉണ്ട്, അവർ ഉപ്പനെ ഭയങ്കരമായി നന്നായിട്ട് കെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവർ മരിക്കണവരെ ഉപ്പക്ക് ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ആ ഗ്രാൻഡ് മദർ മരിച്ചത് കൂടിയാണ് ഉപ്പക്ക് ഒറ്റപ്പെട്ട ഫീലിംഗ് ഒരുപാട് വരാൻ തുടങ്ങിയത് എന്നാണ് ഉപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ബർമ്മ പോകണം എന്നുള്ളത്. അവിടെ പോവാ എന്നുള്ള 2012 അവിടെ പോവാ എന്നുള്ളൊരു സ്റ്റോക്ക് വന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, അവർ ഓക്കെ അവിടെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അവിടെ പോയി ഉപ്പക്കും കൂടി സംസാരിക്കാൻ അറിയുന്ന മദ്രാസി ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ബർമൻ ഭാഷ അറിയായിരുന്നു. അപ്പോൾ അയാൾക്ക് ഉപ്പയായിട്ട് സംസാരിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ബില്ലിൻ എന്നുള്ള ഗ്രാമമാണ് ഉപ്പ ജനിച്ചത് എന്നുള്ളതാണ് ഉപ്പക്ക് അറിയുന്നത്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും ബില്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം എവിടെ എന്നുള്ളത് അത്ര വശമല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവരിങ്ങനെ നോക്കി മാപ്പിലും അങ്ങനെയൊക്കെ നോക്കി ഉപ്പ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, ഐരാവതി നദീതീരത്താണ്, പിന്നെ ഒരു ദുര്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ധാരാളം ആ ദുര്യൻ എന്ന് പറഞ്ഞുള്ള ഫ്രൂട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. അത് വെച്ചപ്പം അവർക്ക് ഇന്ന് ചെറിയൊരു ഇത വന്ന് മ്യാൻമാറിൽ നിന്ന് നിൽക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് അവിടുന്ന് ബില്ലിനിലേക്ക് നമുക്ക് കാണിച്ചു തരുന്ന ആൾക്കാരെ കൂടെ ആയിരുന്നു നമ്മളെല്ലാവരും കൂടെ പോയത്. ഒരു ചെറിയൊരു മിനി ബസ് പോലെ ആയിരുന്നു, അതിലൊന്നും ഇപ്പം അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ ഇപ്പം ഭയങ്കരമായി സംസാരിച്ചിരുന്നു, എങ്ങനെയാണ് ഞാൻ ജനിച്ചത്, ഞാൻ അവിടെ എങ്ങനെ ചെയ്തിരുന്നത്, 4 കാലിൻ്റെ മുകളിലുള്ള മരത്തിൻ്റെ ഒരു വീടാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബില്ലിൻ എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി പെട്ടെന്ന് ഇപ്പം നിർത്താൻ പറഞ്ഞതാട്ടോ, പെട്ടെന്ന് ഇപ്പം നിർത്താൻ പറഞ്ഞിട്ട് അവിടെ നിർത്തി കഴിഞ്ഞ് അന്നേരം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞല്ല എനിക്ക് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി അന്നേരമൊക്കെ ഇപ്പം എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരണേ. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റണില്ല, നമ്മളോടൊന്നും സംസാരിക്കാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സൂക്കിലായിരുന്നു, സൂക്കിൽ ഒരു പാർട്ടായിരുന്നു അവരത്. അപ്പോൾ വല്ലാണ്ട് വിഷമമായിട്ട് തോന്നിയത് എന്താ പറഞ്ഞാൽ ആ സൂക്കിൽ പോയപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പൻ്റെ ഫോട്ടോ, ഉപ്പയും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടി നിൽക്കുന്ന ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം അതെല്ലാവർക്കും കൂടെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ പരിചയം ഉണ്ടോ വെച്ചിട്ട്. മറ്റാളാണ് ചോദിക്കുന്നത്, പക്ഷേ ഈ ഫോട്ടോ ഇപ്പം കാണിച്ചു കൊടുക്കണത്. ഒരു 10 വയസ്സായ കുട്ടി പോയി ഇങ്ങനെ കാണിക്കൂലേ, അതുപോലെയുള്ള ഫീലിംഗ് എനിക്ക് വന്നു, ഭയങ്കര സങ്കടമായിരുന്നു അത് കാണുമ്പോൾ. അങ്ങനെ ഉപ്പൻ്റെ അടുത്ത് നിന്ന് അയാൾ തന്നെ ആ അങ്ങേരെ തന്നെ വാങ്ങി ഈ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. ആ സ്ഥലത്ത് പോയി, ആ സ്ഥലത്ത് പോയപ്പം എക്സാക്ട്ലി ഇവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ പട്ടാളക്കാർ സീല് വെച്ച ഇതേ സൂക്ക്, സെയിം ഇതേ സൂക്കുണ്ട് അവിടെ. ഇപ്പൊക്കെ ശരിക്കും അത് മെമ്മറിയിൽ വന്നു. ഇപ്പം നടന്ന സ്ഥലവും പഴയതുപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ആ സ്ഥലം ഒരു പുരോഗതിയും വന്നിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ സീല് വെച്ചിട്ടിരിക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞ ഒരു പുഴ ഉണ്ട്, ഒരു പുഴ, ഒരു ചെറിയൊരു

അരുവി പോലെ ഉണ്ട്. ആ അരുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാല് കാല് വെച്ചിട്ടുള്ള വീടും കണ്ടു. അത് അതന്നാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു വീട് ഇപ്പോൾ പറഞ്ഞത് അത് ബസ് എന്ന് ഇപ്പോൾ പറഞ്ഞ അതേമാതിരിത്തെ വീടും അവിടെ കണ്ടു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇതന്നാണ്, ഇതിവിടേക്ക് മാമയതി എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദറിൻ്റെ അനിയത്തി കൊണ്ടുവരുന്നത് എൻ്റെ ഒപ്പന ഈ സ്ഥലത്തേക്കാണ് എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതന്നാണ് ഇപ്പൊ നല്ല ഓർമ്മ വന്നത് എന്നുള്ളതാണ്. അവിടുത്തെ ഇപ്പം ആ സ്ഥലത്ത് നിന്ന് കുറച്ച് നടന്നാൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പെട്ടിക്കട പോലത്തെ ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അങ്ങേർക്ക് ഒരു 88 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും, ഷുവറാണ്. അത്ര ഏജുള്ള ഒരു വ്യക്തിനെ ഞങ്ങൾ കണ്ടു. അങ്ങനോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഉപ്പ ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നാടന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്, വേരന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോഴത്തേന് രണ്ട് മൂന്ന് ആൾക്കാരിങ്ങനെ വണ്ടിക്ക് ചുറ്റി പറ്റി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ പെട്ടെന്ന് പോയിക്കോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പട്ടാള ഭരണമാണ്, ബുദ്ധിമുട്ടും. അവിടെ ഒന്ന് മര്യാദക്ക് ഒന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് വണ്ടിയിലേക്ക് ഓടി കയറി

0: ആ സ്ഥലത്തു നിന്ന് കുറച്ച് നടന്നാൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പെട്ടിക്കട പോലത്തെ ഒരു പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു അങ്ങേർക്ക് ഒരു 88 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും, ഷുവറാണ്. അത്ര ഏജുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു. അങ്ങേരോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഉപ്പ ചോദിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ, കാരണം ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നാടന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്, വേരന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോഴത്തേന് രണ്ട് മൂന്ന് ആൾക്കാരിങ്ങനെ വണ്ടിക്ക് ചുറ്റി പറ്റി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് പോയിക്കോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പട്ടാള ഭരണമാണ്, ബുദ്ധിമുട്ടും. അവിടെ ഒന്ന് മര്യാദക്ക് ഒന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് വണ്ടിയിലേക്ക് ഓടി കയറി ചുഴവഴാന്നാണ്. അപ്പോഴത്തേനും കുറേ ജനങ്ങൾ കൂടിയിട്ടോ വണ്ടി ഇങ്ങനെ ചുറ്റുഭാഗം ആൾക്കാർ കൂടി എന്താ എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ വേറെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോകുമ്പം ഉപ്പ നമ്മളെ കൂടെ ഒന്നും ഇരുന്നില്ല, ഉപ്പ ബാക്കിലായിരുന്നു ഒറ്റക്ക്. ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷം ഞാൻ പോയിരുന്നു ഉപ്പൻ്റെ അടുത്ത് പോയിരുന്നു, എന്താ ഉപ്പ അവിടെ ഇങ്ങനെ ഇരിക്കണം, ഒറ്റക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഉപ്പ പറഞ്ഞൊരു വേർഡുണ്ട്, എനിക്കിപ്പ പറഞ്ഞ ഭാഷയിലൊന്നും എനിക്ക് പറയാനറിയില്ല. ഉപ്പ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്, സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലാണ്ട് എങ്ങനെ സ്നേഹിച്ചു പോവാ, അതിലുണ്ടാവുന്ന മുളച്ചു വരുന്ന ചെറിയ ചെറിയ ഇലകൾക്ക് വാട്ടം തട്ടണത് ഇവരറിയണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പോലെ ഇപ്പം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹോട്ടലിലൊക്കെ തന്നെ തിരിച്ചു പോയി. തിരിച്ചു പോകണമെന്ന സമയത്ത് ഉപ്പൊന്നും ഉണ്ടെന്നില്ല, ഉപ്പ ഇങ്ങനെ പുറത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു. ഹോട്ടലെത്തി കഴിഞ്ഞിട്ട് ഉപ്പ എൻ്റെ ഹസ്ബൻഡ് പുറത്തു പോവാ എന്ന് പറഞ്ഞിട്ടും ഉപ്പ പറഞ്ഞില്ല, ഞാനില്ല പുറത്തേക്കില്ല. അങ്ങനെ ഉപ്പ ജനലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി, ആ വിൻഡോൻ്റെ ഹോട്ടലിലെ വിൻഡോൻ്റെ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഒന്നും എവിടെയും പോയില്ല. ഈ പോയതിനെ പറ്റിയിട്ട് ഉപ്പ പറഞ്ഞത്, ഇപ്പം അല്ലായിരുന്നു ഞാൻ ഇതിനും കൂടി നല്ല ഏജിൽ പോകേണ്ടിയിരുന്നു, 10 വർഷം മുന്നെങ്കിലും ഞാൻ പോയിരുന്നെങ്കിൽ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമായിരിക്കും, ഇപ്പം കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമായിരിക്കും, അവരൊക്കെ കാണാമായിരുന്നു, എനിക്കൊരു 10-15 വർഷം മുമ്പെങ്കിലും ഞാൻ പോകേണ്ടിയിരുന്നു എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: തൻ്റെ ബാല്യകാല സ്മരണകളെ മായാതെ സൂക്ഷിച്ച എഴുത്തുകാരൻ യു എ ഖാദർ സ്വന്തം വേരുകൾ തേടി ജന്മനാടായ ബർമ്മയിലേക്ക് നടത്തിയ യാത്രയുടെ സാക്ഷ്യമാണ് മകൾ സുലേഖ സഗീർ പങ്കുവച്ചത്. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: സ്മൃതി സാക്ഷ്യം. നിർവഹണം ഫഹദ് രാജ.
1: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
4: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പവിത്രം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശരത്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രഘുകുമാർ ഈണം നൽകി. യേശുദാസും ജാനകിയും പാടിയ ഗാനം ചിത്രം മായാമയൂരം.

അടുത്ത ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും. ചിത്രം അനശ്വരം. ഗാനരചന പി കെ ഗോപി. സംഗീതം ഇളയരാജ.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. സുജാത പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. സ്ഥിരതയുള്ള സർക്കാരിന്റെ പ്രാധാന്യം രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA കോൺക്ലേവിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് നിർവഹിച്ചു. കേരള ബാങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യം ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യയാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 192 പേരെ അറസ്റ്റ് ചെയ്തു. 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

സത്യൻ നായർ കരുവള്ളിക്കുന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ലിസ, പാടിയത് സുശീല, ഗാനരചന വിജയൻ, സംഗീതം കെ ജെ ജോയ്.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ, ചിത്രം ജാക്ക്പോട്ട്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒഴൂരിൽ നിന്നും ഷിഹാബ് റഹ്മാൻ.

പാലക്കാട് നിന്നും ഗിരിജ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ഈ ഗാനം പാടിയത് യേശുദാസും ജാനകിയും. ഗാനരചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

നരുക്കിനിയിൽ നിന്നും ഫെബി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ഈ ഗാനം പാടിയത് MG ശ്രീകുമാർ, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

അബൂബക്കർ വാലില്ലപ്പുഴ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം അയലത്തെ സുന്ദരി. ഈ ഗാനം പാടിയത് വാണി ജയറാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ശങ്കർ ഗണേശ്.

ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ശ്രുതി, പ്രജീഷ്, കൂത്താളി.

രഞ്ജിനി. അശ്വിൻ മോൻ എടക്കാട് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഒറ്റയാൾ പട്ടാളം. ഈ ഗാനം പാടിയത് വേണുഗോപാലും രാധിക തിലകും. ഗാനരചന പി കെ ഗോപി, സംഗീതം ശരത്.

ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ ഗാനം പാടിയത് ജാനകി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ജിൻസി അബി എടക്കാട്.

ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു രമ്യ ശ്രീനിലയം.

അവസാനമായി പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ഗോപി സുന്ദർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ദിൽന പ്രകാശ് ഉള്ളിയേരി.